0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും, സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8 മുതൽ 17 വരെ വചനങ്ങൾ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 17 വെള്ളി, ഹിജ്റ വർഷം 1448, സഫർ 2. ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ദിവ്യവചനങ്ങൾ, ആത്മാവിന് ആശ്വാസമേകുന്ന പാരായണങ്ങൾ, ജീവിതത്തിന് വെളിച്ചം പകരുന്ന ഖുർആനിക സന്ദേശങ്ങൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോയാണ്. ഖുർആനോടൊപ്പം മനോഹരമായ ഈ സമയം പങ്കിടാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, ലോകപ്രശസ്ത കാരികളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്റ, സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി സഅദൽ ഗാമിദി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിന, മദീനയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 വചനങ്ങളാണ് ആകെ ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ 1 മുതൽ 5 വരെ വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തഫ്സീർ സാദിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് പാരായണം കേട്ട ഉടനെ ഓരോ വാക്കിൻ്റെയും ആയത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായും അതിനുള്ള ശ്രമമുണ്ടാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ലം യക്കുൻ, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുംഫക്കീന, വേറിട്ട് അഥവാ നീങ്ങി വിട്ട് പോരുന്നവർ. ഹത്ത തഅ്തിയഹും, അവർക്ക് വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. റസൂലുൻ, ഒരു റസൂൽ. മിനല്ലാഹി, അള്ളാഹുവിങ്കിൽ നിന്ന്. യത്ലു, ഓതിക്കൊടുക്കുന്ന. സുഹഫൻ, ചില ഏടുകളെ. മുത്തഹറ, ശുദ്ധിയാക്കപ്പെട്ട അഥവാ പരിശുദ്ധമാക്കപ്പെട്ട. ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു. കുതുബുൻ, രേഖകൾ. ഖയ്യിമ, ചൊവ്വായുള്ളതായ, ശരിയായിട്ടുള്ളതായ, ബലവത്തായ. വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിംബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവന് നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീന, മതത്തെ, മത നടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഋജുമാനസരായ നിലയിൽ അഥവാ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്വലാത്ത, നമസ്കാരം. വയുത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വസാലിക, അതത്രേ. ദീനുൻ, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ. അഞ്ച് ആയത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി ഈ ഓരോ ആയത്തുകളെയും മുഴുവനായി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആൻ പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അർത്ഥം പഠിക്കുന്നതോടൊപ്പം, വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം, ആയത്തുകളുടെ മുഴുവനായ അർത്ഥവും കൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവനായ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.

0: വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല. അതായത് പരിശുദ്ധി നൽകപ്പെട്ട അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ,
0: അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതിക്കേൽപ്പിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നതുവരെ.
1: ഫീഹാ കുതുബും ഖയ്യിമ,
0: അവയിൽ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണുള്ളത്.

0: കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമാനസ്കരായ നിലയിൽ അവനാരാധിക്കാനും നമസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം.
1: വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ വാക്കർത്ഥങ്ങളും മുഴുവനായിട്ടുള്ള ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും അർത്ഥവും നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. ഇനി അതിൻ്റെ വിശദീകരണം മഹാനായ നാസിറുസ്സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ്. അതിൻ്റെ പരിഭാഷയാണ്, മലയാള വിവർത്തനമാണ് നമ്മളിനി കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിന് സലീം ആണ് ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, അതിൻ്റെ വായന നമുക്ക് ശ്രദ്ധിക്കാം.
2: അള്ളാഹു പറയുന്നു, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ ആയിട്ടില്ല, അതായത് ജൂതരും ക്രിസ്ത്യാനികളും ആയിട്ടില്ല. ബഹുദൈവ വിശ്വാസികളും മറ്റു സമൂഹങ്ങളിൽപ്പെട്ടവരും വേറിട്ടു പോരുന്നവർ ആയിട്ടില്ല. അവർ നിലകൊള്ളുന്ന വഴികേടിൽ നിന്നും വിട്ടുപോന്നില്ലെന്ന് മാത്രമല്ല, ആ വഴിപിഴവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും കാലങ്ങൾ കടന്നുപോകുന്നത് അവരിൽ കൂടുതൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നുകിട്ടുന്നതുവരെ, അതായത് പ്രകടവും വ്യക്തവുമായ തെളിവ് എന്നർത്ഥം. തുടർന്ന് ആ ബയ്യിനത്ത് അഥവാ വ്യക്തമായ തെളിവ് എന്താണെന്ന് വിശദീകരിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൂതൻ നിയോഗിക്കപ്പെട്ടത്. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സംസ്കരിക്കാനും ജ്ഞാനം പഠിപ്പിക്കാനുമുള്ള ഒരു വേദഗ്രന്ഥം ആ ദൂതന് ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു.
1: ഇൻഷാ അല്ലാ, ഈ സൂറത്തിന്റെ ബാക്കി 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പഠനം മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറുസ്സഅദിയുടെ പാരായണം.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ. തിരുത്തം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അൽമുഅല്ലിം പ്രോഗ്രാമിലൂടെ. അൽമുഅല്ലിം പ്രോഗ്രാമിൽ ഇന്ന് സൂറ അന്നിസായിലെ 152 മുതൽ 156 കൂടിയ വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 152 മുതൽ 156 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു തക്വീർ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
3: വചനം 18.
4: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫീ ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
5: കല്ല ഇന്ന കിതാബ അൽ അബ്റാരി ലഫീ ഇല്ലിയീൻ.
4: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
3: വചനം 19.
4: വമാ അദ്റാക, നിനക്ക് എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
5: വമാ അദ്റാക മാ
4: ഇല്ലിയൂൻ, എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
3: വചനം 20.
4: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
5: കിതാബും മർഖൂം,
4: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
3: വചനം 21.
4: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
5: യഷ്ഹദുഹുൽ മുഖറബൂൻ,
4: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
6: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
3: വചനം 22.
4: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
5: ഇന്നൽ അബ്റാറ ലഫീ നഈം,
4: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
3: വചനം 23.
4: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
5: അലൽ അറായിക യൻദുറൂൻ,
4: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
3: വചനം 24.
4: തഅരിഫു, നിനക്ക് മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിന്റെ.
5: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
4: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
3: വചനം 25.
4: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
5: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
4: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
3: വചനം 26.
4: ഖിതാമുഹു, അതിൻ്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
5: ഖിതാമുഹു മിസ്ക്, വഫി ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ.
4: അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
3: വചനം 27.
4: വമിസാജുഹു, അതിന്റെ കലർപ്പ്, മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
5: വമിസാജുഹു മിൻ തസ്നീം,
4: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
3: വചനം 28.
4: ഐനൻ, ഒരു ഉറവുജലം. യശ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
5: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ,
4: എന്നുവെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
6: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കിൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
3: വചനം 29.
4: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, അജ്റമു, കുറ്റം ചെയ്ത, കാനു, അവരായിരുന്നു, മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെ കുറിച്ച്, യദ്ഹകൂൻ, ചിരിക്കും.
5: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
4: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
3: വചനം 30.
4: വഇദാ മറു, അവർ നടന്നാൽ, ബിഹിം, അവരിൽ കൂടി, അരികെ, യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
5: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
4: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
3: വചനം 31.
4: വഇദം ഖലബു, അവർ തിരിച്ചു ചെന്നാൽ, ഇല അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്, ഇൻ ഖലബു, അവർ തിരിച്ചു ചെല്ലും, ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്.
5: وَإِذًا قَلَبُوا إِلَىٰ أَهْلِهِمُ قَلَبُوا فَكِهِينَ,
4: തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
3: വചനം 32.
4: وَإِذَا رَأَوْهُمْ, അവർ അവരെ കണ്ടാൽ, قَالُوا, അവർ പറയും, إِنَّ هَؤُلَاءِ, നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല, ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽസുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാക്കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽസുവിബൽ കുഫാറു മാക്കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തു തക്വീർ 1-ാമത്തെ വചനം മുതൽ 21 വരെയുള്ള വചനങ്ങളാകുന്നു ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നിങ്ങൾ കേട്ടത്.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു, ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽഹാഫിൽ സലാഹ് അൽഹാഷി.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: tuned to reality. ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ ഇബ്രാഹീമിലെ 1 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല. തുടർന്ന് മദീനയിലെ വിശുദ്ധ മസ്ജിദുൻ നബവിയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.

0: والله يعلم متقلبكم ومثواكم. الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
6: أعوذ بالله من الشيطان الرجيم.

ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നു തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. സുദീർഘമായി വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറ റഅദ് എന്നീ അധ്യായങ്ങൾ പ്രഗൽഭ ഖാരി സഅദ് അൽ ഗാമിദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: തൻസീൽ സമാപിക്കുന്നു. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു റഅദ് എന്നീ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ. പ്രഗൽഭ ഖാരി,
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ. കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 30-31 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 30-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. വവഹബന, നാം പ്രദാനം ചെയ്തു, ലി ദാവൂദ ദാവൂദിന്, സുലൈമാന സുലൈമാനെ, നിഅമ വളരെ നല്ലവനാണ്, അൽ അബ്ദു ആ അടിയാൻ, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം, അവ്വാബ് വളരെ പ്രതാപം ഉള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിന് പ്രിയപുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സന്താനമായി നൽകിയ കാര്യമാണ് ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, അള്ളാഹു ഒരു മകനെ നൽകി എന്നതല്ല അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നു, മറിച്ച് പ്രവാചകനായ ഒരു അനന്തരാവകാശിയെ നൽകി എന്നതാണ്. അതാണ് സൂറത്തു നംലിലെ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വവരിസ സുലൈമാനു ദാവൂദ്, സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിയെ അനന്തരമായി എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായി മാറി. ഐ ഫിൻ നുബൂവ, അതായത് പ്രവാചകത്വത്തിൽ തൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശിയായി അദ്ദേഹം. വ ഇല്ല ഫഖദ് കാന ലഹു ബനൂന ഗൈറുഹ്, കേവലമൊരു മകൻ എന്ന നിലക്ക് മാത്രമാണ് പിതാവിന് അനന്തരാവകാശിയാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന് അനന്തരമെടുത്തതെങ്കിൽ അള്ളാഹു അങ്ങനെ പറയുമായിരുന്നില്ല. കാരണം ദാവൂദ് അലൈഹിസ്സലാമിക്ക് സുലൈമാൻ നബി അല്ലാതെയും മക്കളുണ്ടായിരുന്നു. ശേഷം അള്ളാഹു പറഞ്ഞ കാര്യം, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹം എത്ര നല്ല ഒരു ദാസനാകുന്നു, അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്നവനായിരുന്നു. അവ്വാബ് എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ച്, ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവൻ, വളരെയധികം മടക്കം കാണിക്കുന്നവൻ, വിനയം കാണിക്കുന്നവൻ എന്നാണ്. സനാഉൻ അലാ സുലൈമാൻ അലൈഹിസ്സലാം, ഇത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു പുകഴ്ത്തുകയാകുന്നു. കാരണം ബി അന്നഹു കസീറു ത്വാഅത്തി വൽ ഇബാദ, ധാരാളമായി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വൽ ഇനാബത്തി ഇലല്ലാഹി അസ്സവജൽ, അള്ളാഹുവിലേക്ക് ധാരാളമായി മടക്കം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് നിഅമൽ അബ്ദു, ആ ദാസൻ എത്ര നല്ലൊരു ദാസനാകുന്നു. സഹോദരങ്ങളെ, നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മളെക്കുറിച്ച് ഈ രൂപത്തിൽ പറയണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിച്ചുകൊണ്ടും അതനുസരിച്ചുകൊണ്ടും ജീവിക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ പരിപൂർണമായും വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ യോഗ്യനായിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ വിശേഷണത്തിന് നമ്മളും അർഹരാവുക. നിഅമൽ അബ്ദു, റബ്ബുൽ ആലമീനായ അല്ലാഹു ആ പ്രവാചകനെ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകനെ എന്തുമാത്രം നല്ല രൂപത്തിലാണ് പുകഴ്ത്തി പറഞ്ഞത്. ആ ദാസൻ എത്ര നല്ല ദാസനാകുന്നു. കാരണം പറഞ്ഞത് ഇന്നഹു അവ്വാബ്, അദ്ദേഹം വളരെയധികം ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ കാണാം, വവഹബ്ന ഐ അഅ്തൈന വവസഫല്ലാഹു ദാലിക ബി അന്നഹു ഹിബത്തുൻ, നാം നൽകി എന്നല്ല അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറയുന്നത് നാം ദാനമായി നൽകി എന്നതാണ്. തീർച്ചയായും ഒരു വലിയ ദാനം തന്നെയാണ്. അതിശ്രേഷ്ഠനായ, അങ്ങേയറ്റം മഹത്തരമായ സ്വഭാവത്തിനുടമയായ ഒരു പുത്രനെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകി എന്നത്. നമ്മളും അല്ലാഹുവോട് ദുആ ചെയ്യേണ്ട കാര്യം അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. നമ്മളുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മളും ആഗ്രഹിക്കേണ്ട കാര്യം അതാണ്, സ്വാലിഹായ ഒരു സന്താനമായി തീരണം. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസുമൊക്കെ ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നിഅമൽ അബ്ദു ഐ സുലൈമാൻ. ഉസൈബിൻ റഹ്മഹുള്ള ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഇവിടെ ആ ദാസൻ എത്ര നല്ല ആളാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. പിന്നെ ഈ പ്രയോഗം ഇത് പ്രയോഗിക്കാറുള്ളത് അത് സ്തുതിച്ചു പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശംസിച്ചു പറയാൻ വേണ്ടിയാകുന്നു. ഇതിൻ്റെ നേരെ വിപരീതമാകുന്നു ബിസ. ഖുർആനിൽ തന്നെ ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും, വ ബിസൽ മസീർ. നരകം അതെത്ര മോശമായ മടക്കസ്ഥലമാകുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നിഅമ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് പ്രശംസിച്ചു പറയാൻ വേണ്ടിയാണ്, പുകഴ്ത്തി പറയാൻ വേണ്ടിയാണ്. ബിസ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് ഇകഴ്ത്തി പറയാൻ വേണ്ടിയാകുന്നു. ശേഷം പറഞ്ഞു ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി വിനയം കാണിക്കുന്ന മടക്കം കാണിക്കുന്ന ആളാകുന്നു. ഹാദാ സബബു സനാ ഇല്ലാഹി അസ്സവജൽ, എന്തുകൊണ്ടാണ് അള്ളാഹു ആ പ്രവാചകനെ എത്ര നല്ല ദാസനാകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്? അത് ഈ ഒരു കാരണമാണ് പ്രധാനമായും, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്ന ആളായിരുന്നു എന്നത്. ഐ റജ്ജാഉൻ ഇലല്ലാഹി അസ്സവജൽ സവാഉൻ കാന ദാലിക ബി തർജീഇ സൗത്തി ബിദ്ദിക്രി ഔ ബിർ റുജൂഇ ഇലാ ത്വാഅത്തില്ലാഹി അസ്സവജൽ. അത് ഏതർത്ഥത്തിലായിരുന്നാലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം തൽപരനായിരുന്നു, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളായിരുന്നു എന്ന അർത്ഥത്തിലായിരുന്നാലും, അല്ലെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അങ്ങേ അറ്റം വളരെയധികം ശ്രദ്ധയും താൽപ്പര്യവും ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു എന്ന കാര്യത്തിലും, ആ രണ്ടർത്ഥത്തിലും അത് ശരിയാകുന്നു. വല്ലാഹിറു അന്നൽ ആയത്ത ഷാമിലത്തുൻ ലിൽ മഅനൈൻ, പ്രത്യക്ഷത്തിൽ ഈ രണ്ട് ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളുമെന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇന്നഹു അവ്വാബ് ഐ റജ്ജാഉൻ ഇലല്ലാഹി തആല. റജ്ജാ എന്ന് പറഞ്ഞാൽ ധാരാളമായി മടക്കം കാണിക്കുന്ന ആള്. അവ്വാബുൻ റജ്ജാഉൻ ബിത്തസ്ബീഹി, അതായത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന കാര്യത്തിൽ ധാരാളമായി താൽപര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിലും ആവർത്തിച്ച് അദ്ദേഹം അള്ളാഹുവിനെ ദിക്ർ ചെയ്തിരുന്നു എന്നതൊക്കെയാണ് അതിൻ്റെ കാരണമായി അള്ളാഹു എടുത്തു പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറഞ്ഞു, ലമ്മ അസ്നാ തആല അലാ ദാവൂദ, അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, വദക്കറ മാ ജറാ ലഹു വമിൻഹു അസ്നാ അലാ ഇബ്നിഹി സുലൈമാൻ അലൈഹിസ്സലാം ഫഖാൽ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, അതിനുശേഷം ആ പ്രവാചകനെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെയും അല്ലാഹു പ്രശംസിക്കുന്നു. വവഹബ്നാ ലിദാവൂദ സുലൈമാൻ ഐ അൻഅംനാ ബിഹി അലൈഹി വഅഖറർനാ ബിഹി ഐനഹു, ഒരു പ്രവാചകനായ സൽപുത്രനെ ഒരു നല്ല സന്താനത്തെ നൽകിയെന്ന കാരണത്താൽ അല്ലാഹു ആ പ്രവാചകനെ ആദരിച്ചിരിക്കുന്നു. പിന്നെ നിഅമൽ അബ്ദു, അദ്ദേഹം പറയുന്നു അത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. ഫഇന്നഹു ഇത്തസഫ ബിമാ യൂജിബുൽ മദ്ഹു, അദ്ദേഹം അനിവാര്യമായും അർഹിക്കുന്ന വിശേഷണത്തിന് അർഹനായ ഒരു വിശേഷണമാണ്, എന്തുമാത്രം നല്ലൊരു ദാസനാകുന്നു അദ്ദേഹം എന്നത്. പിന്നെ നേരത്തെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് സഅദി റഹ്മഹുള്ളയും പറഞ്ഞത്, ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന ആളായിരുന്നു. ഐ റജ്ജാഉൻ ഇലല്ലാഹി ഫീ ജമീഇ അഹ്വാലിഹി, എല്ലാ സന്ദർഭത്തിലും സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും എപ്പോഴും അദ്ദേഹം അള്ളാഹുവിലേക്ക് മടക്കം കാണിച്ചിരുന്നു. ബിത്തഅല്ലുഹി വൽ ഇനാബതി, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന കാര്യത്തിലും അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന കാര്യത്തിലും, വൽ മഹബ്ബത്തി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിലും, വദ്ദിക്കിരി വദ്ദുആഇ, ദിക്ർ ചൊല്ലുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ദിക്ർ ചെയ്യുന്ന കാര്യത്തിലും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിലും, വത്തദറുഇ, വിനയം കാണിക്കുന്ന കാര്യത്തിലും, വൽ ഇജ്തിഹാദി ഫീ മർദാത്തില്ലാഹി വതഖദീമിഹ അലാ കുല്ലി ഷൈഇൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന കാര്യത്തിലും, മറ്റെല്ലാത്തിനേക്കാളും അതിന് ഏറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന കാര്യത്തിനുമൊക്കെ അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. ധാരാളമായി ആ രംഗത്ത് അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. അതാണ് ഇന്നഹു അവ്വാബ് എന്ന് അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. ആ പ്രവാചകനെക്കുറിച്ച് ഈ തരത്തിൽ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം വേണം. തീർച്ചയായും ആ പ്രവാചകൻ്റെ മാതൃക, അദ്ദേഹത്തെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ പ്രശംസക്ക് നമ്മൾ ആഗ്രഹം നമ്മൾ അർഹരായിത്തീരണമെന്ന കാര്യം. തുടർന്ന് 31-ാമത്തെ വചനം, إذ عرض عليه بالعشي الصافنات الجياد إذ عرض പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അല്ലെങ്കിൽ കാണിക്കപ്പെട്ട സന്ദർഭം. അലൈഹി അദ്ദേഹത്തിന് ബിൽ അഷിയി വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യാസമയം. അസ്വാഫിനാത്തു കാലു പൊക്കി നിൽക്കുന്ന കുതിരകൾ. അസ്വാഫിനാത്തു കാല് പൊക്കി നിൽക്കുന്ന കുതിരകൾ. അൽ ജിയാദ് നല്ല തരം അല്ലെങ്കിൽ മുന്തിയ ഇനം കുതിരകൾ. അതായത് അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ആ മഹാനായ പ്രവാചകന് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പല ഭാഗത്തായി പറയുന്നത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമായിരുന്നു കണ്ണിന് കുളിർമയേകുന്ന വളരെ നല്ല ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായ കുതിരകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന കാര്യം. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇദ് ഉരിദ അലാ സുലൈമാൻ ഫീ ഹാലി മംലകതിഹി വ സുൽത്താനിഹി അൽ ഖൈറു സാഫിനാത്ത്. കാല് പൊക്കി നിൽക്കുന്ന മനോഹരമായ ഭംഗിയുള്ള കുതിരകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അതാണ് പറഞ്ഞത്. ഇമാം മുജാഹിദ് റഹ്മഹുള്ളാഹി പറയുന്നു, വഹിയല്ലത്തി തഖിഫു അലാ സലാസിൻ വ തർഫുൻ ഹാഫിറുൻ അർറാബിഅ. ഇങ്ങനെ സ്വാഫിനാത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലുകൾ കാലുകളിൽ നിൽക്കുകയും നാലാമത്തെ ഒരു കാല് ഒരു കാലിങ്ങനെ ഉയർത്തി വച്ചിരിക്കുക, ഓടാൻ വേണ്ടി താൽപര്യപൂർവ്വം അതിന് ഒരുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള നൃത്തം. അതാണ് സ്വാഫിനാത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നെ വൽ ജിയാദ് എന്നതിന് മുജാഹിദ് റഹ്മാന് കൊടുക്കുന്ന അർത്ഥം അസ്സിറാ എന്നാണ്. വളരെ ധൃതിയുള്ള വേഗതയുള്ള കദാ ഖാല ഗൈറു വാഹിദിൻ മിന സലഫ്. ഇബ്നു കസീർ റഹ്മാന് പറയുന്നു, മറ്റു പല മുഫസ്സിരീങ്ങളും ആ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ളാഹ് പറയുന്നു, ബയാനു അലമത്തി മുൽക്കി സുലൈമാൻ അലൈഹിസ്സലാം. ഇവിടെ അള്ളാഹു ഇത് പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആധിപത്യത്തിൻ്റെ മഹത്വമാണ്. ഹൈസു കാന നാസു യഅരിദൂന അലൈഹി ഹാദിഹിൽ ഖുയൂൽ ലിത്തമത്തുഇ ബിജരിഹാ ഫീ ആഖിരിൻ നഹാർ ആദതൻ ഖദീമ. പണ്ടുകാലത്തെ ഉള്ളൊരു പതിവാണ് വൈകുന്നേര സമയത്ത് ഈ കുതിരകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിർത്തിക്കൊണ്ടുള്ള ആ കൗതുകകരമായ കാഴ്ച ആസ്വദിക്കുക എന്ന്. മാ സാലന്നാസു അലൈഹ ഇലൽ യൗം, ഇപ്പോഴും അത് തുടരുന്നത് കാണാൻ സാധിക്കും. യഅനി ലാ തകാദു തജിദു അഹദൻ യുജ്ര മുസാബഖത്തൻ അലൽ ഖൈലി ഫി അവ്വലിൻ നഹാരി ഇന്നമാ യകൂനു ഫി ആഖിരിൻ നഹാർ വഹാദ മിൻ ആദാത്തിൽ ഖദീമ ഫിന്നാസ് ഇലൽ യൗം. മുമ്പ് മുതൽ ഈ കാലം വരെ ഇതൊരു ആളുകളുടെ പതിവാകുന്നു, ഒരു സമ്പ്രദായമാകുന്നു. കുതിരകളെ അങ്ങനെ അണിനിരത്തി അവയെ ഓടിപ്പിക്കുന്ന, അവയിൽ നിന്ന് അങ്ങനെ ആനന്ദകരമായ കാഴ്ചക്ക് സാക്ഷികളാകുക എന്ന കാര്യം. മറ്റൊന്ന്, യംബഗി ഇഖ്തിയാറുൽ ഖൈൽ അൽ ജയീദ അൽ ജമീല അല്ലതീ തസുറു ഫീ റുഇയതിഹ വഫീ ജരീഹ. ഇത് അള്ളാഹു അനുവദിച്ചൊരു കാര്യമാകുന്നു എന്നത് ഇതിൽ നിന്ന് ഒരു പാഠമായി പഠിക്കാം, ഒരു ഗുണപാഠമായി പഠിക്കാമെന്ന് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. പിന്നെ അസ്വാഫിനാത്തുൽ ജിയാദ്, വളരെ മുന്തിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള മനോഹരമായ കാലുകൾ പൊക്കിവെച്ചുകൊണ്ട് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ആ കൗതുകകരമായ കുതിരകൾ എന്നതാണ് അള്ളാഹു അവിടെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സഅദി റഹ്മത്ത് പറയുന്നു, ലമ്മാ അറദ് അലൈഹി അൽ ഖൈൽ ലമ്മാ ഉരിദത്ത് അലൈഹിൽ ഖൈലുൽ ജിയാദ് അസ്വാഫിനാത് ഐ അല്ലത്തി മിൻ വസ്ഫിഹ അസ്സുഫൂൻ വഹുവ റാഫിഉ ഇഹ്ദ ഖവാഇമിഹ ഇൻദൽ വുഖൂഫി. നാലു കാലുകളുള്ള ആ മൃഗം അതിൻ്റെ മൂന്ന് കാലിൽ നിന്നുകൊണ്ട് ഒരു കാൽ ഉയർത്തി വച്ച് നിൽക്കുന്ന ആ നൃത്തത്തിനാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. വക്കാനലഹ മൻലറുൻ റായിഖുൻ, അതൊരു മനോഹരമായ കാഴ്ചയാണ്. വ ജമാലുൻ മുഅ്ജിബുൻ, ആകർഷകമായൊരു ഒന്നാകുന്നു അത്. ഖുസൂസൻ ലിൽ മുഹ്താജി ഇലൈഹ കൽ മുലൂക്കി, അല്ലേ, രാജാക്കന്മാർ, സൈന്യത്തിൽ ആവശ്യമുള്ള ഒന്നാണല്ലോ കുതിരകൾ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ, അത്തരം അവസ്ഥകളിൽ പ്രത്യേകമായും, ഫമാ സാലത് തഅരിദു അലൈഹി ഹത്താ ഗാബത്തി ശംസു ഫിൽ ഹിജാബി ഫഅൽഹതുഹു അൻ സ്വലാത്തിൽ മസാഇ വദിക്രിഹി. അങ്ങനെ ആ കാഴ്ച, അവയിലേക്കുള്ള ആ നോട്ടം, ആ കാര്യം അദ്ദേഹത്തെ വൈകുന്നേര നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാക്കി കളയാൻ പോലും അത് കാരണമായി എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹം പറഞ്ഞപ്പോൾ പറയുന്നു, ഇദ് ഉരിദ അലൈഹി ബിൽ അശിയ്യി സ്വാഫിനാതുൽ ജിയാദ്, അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് ആ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന് സൂറത്ത് സ്വാദിലെ 32-ാമത്തെ വചനം,
1: ഫഖാല ഇന്നീ അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ ഇന്നീ അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ്. ഫഖാല,
0: അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു,
1: ഹുബ്ബൽ ഖൈരി,
0: നന്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ നന്മയുടെ സ്നേഹം,
1: അൻ ദിക്രി,
0: സ്മരണയാൽ, റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ,
1: ഹത്താ തവാറത്ത്,
0: അത് മറയുന്നതുവരെ, അങ്ങനെ അത് തിരോധാനം ചെയ്തു,
1: ബിൽ ഹിജാബ്,
0: മറയിൽ അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്, അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു, അതായത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ആ കാഴ്ച അദ്ദേഹം ആസ്വദിക്കുമ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു,
1: ഇന്നീ, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി,
0: നന്മയോടുള്ള സ്നേഹം,
1: അൻ ദിക്രി റബ്ബി,
0: എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന് നൽകിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളെ എടുത്തു പറയുമ്പോഴൊക്കെ, സൂറത്തു നംലിലാകട്ടെ, അതേപോലെ തന്നെ സൂറത്തു സബയിലാകട്ടെ, അവിടെയൊക്കെ തന്നെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുവാനുമാണ് അതെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇത്തരം അനുഗ്രഹങ്ങൾ അത് അദ്ദേഹത്തെ അഹങ്കാരിയാക്കി മാറ്റിയില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേകമായ സ്വഭാവം, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും അള്ളാഹുവിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. നമുക്ക് പോലും അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ അത് നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയാറുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടുന്ന, പരിശോധിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഒരിക്കലും ആ തരത്തിൽ റബ്ബിനെ വിസ്മരിക്കുന്ന, അവൻ്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതുവഴി അഹങ്കാരികളും അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും വിധേയരാകുന്ന ആളുകളിൽ നമ്മളൊരിക്കലും പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന, നന്ദിയുള്ള ദാസന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 30-31 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. സുലൈമാൻ നബിക്ക് കുതിരകളെ പ്രദർശിപ്പിച്ചു ജനിപ്പിച്ചപ്പോഴുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ആയത്തിൽ വിശദീകരിച്ച് നൽകി. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം, അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അം മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: വചനം 22.
5: വമാ അല്ല സാഹിബുക്കും, നിങ്ങളുടെ ചങ്ങാതി ബിമജ്നൂൻ, ഒരു ഭ്രാന്തൻ.
6: വമാ സാഹിബുകും ബിമജ്നൂൻ,
5: നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും.
4: വചനം 23.
5: വലഖദ് റആഹു, തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖി, നഭോമണ്ഡലത്തിൽ, ഉപരിമണ്ഡലത്തിൽ. അൽ മുബീൻ, പ്രത്യക്ഷമായ.
6: വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ,
5: തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്.
4: വചനം 24.
5: വമാ ഹുവ, അദ്ദേഹം അല്ലതാനും. അലൽ ഗോയിബി, അദൃശ്യ വിവരത്തെക്കുറിച്ച്, മറഞ്ഞ വിഷയത്തിൽ. ബി ദനീൻ, പിശുക്കു പിടിക്കുന്നവൻ.
6: വമാ ഹുവ അലൽ ഗോയിബി ബി ദനീൻ,
5: അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല.
4: വചനം 25.
5: വമാ ഹുവ, അല്ലതാനും. ബി ഖൗലി ശൈത്താനിൻ, വല്ല പിശാചിന്റെയും വചനം, ഒരു പിശാചിന്റെ വാക്ക്. റജീം, ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
6: വമാ ഹുവ ബി ഖൗലി ശൈത്താനിർ റജീം,
5: അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട വല്ല പിശാചിന്റെ വാക്കും അല്ല.
7: അതെ, അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വരുന്നതും നിങ്ങൾക്കിടയിൽ തന്നെ. അദ്ദേഹത്തിന് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല. അദ്ദേഹം ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട ആ മഹാദൂതനെ അദ്ദേഹം നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ വല്ല വിധേനയും പിശുക്ക് കാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം. നിങ്ങൾ ജൽപ്പിക്കാറുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചു മുഖേന ലഭിച്ചതുമല്ല ഈ ഖുർആൻ. വളരെ അനുഗ്രഹീതനും മാന്യനുമായ ആൾ വഴിയല്ലാതെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ ഇങ്ങനെ ലഭിക്കുവാനാണ് നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ രത്നച്ചുരുക്കം. ജിബ്രീൽ അലൈഹി വസലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ രണ്ടു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ. സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് 23-ാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
4: വചനം 26.
5: ഫഅയ്ന, അപ്പോൾ എങ്ങോട്ടാണ്. തദ്ഹബൂൻ, നിങ്ങൾ പോകുന്നു, പോകും.
6: ഫഅയ്ന തദ്ഹബൂൻ,
5: അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്.
4: വചനം 27.
5: ഇൻ ഹുവ, അതല്ല. ഇല്ലാ ദിക്റുൻ, ഒരു ഉപദേശമല്ലാതെ, ഒരു ഉത്ബോധനമല്ലാതെ. ലിൽ ആലമീൻ, ലോകർക്കു വേണ്ടി.
6: ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ,
5: അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല.
4: വചനം 28.
5: ലിമൻ ഷാ, അതായത് ഉദ്ദേശിച്ചവർക്കു. മിങ്കും, നിങ്ങളിൽ നിന്ന്. ഐ യസ്തഖീം, താൻ ചൊവ്വിനു നിൽക്കാൻ.
6: ലിമൻ ഷാ മിങ്കും ഐ യസ്തഖീം,
5: അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി.
4: വചനം 29.
5: വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും. ഇല്ലാ അയ്യശാ, ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അല്ലാഹു, അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ.

0: ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും.
1: വാസ്തവം മേൽ വിവരിച്ച പ്രകാരത്തിലാണുള്ളത്. എന്നിരിക്കെ നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തു മാർഗമാണ് നിങ്ങൾക്കുള്ളത്? എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക? ഇല്ല, ഒന്നുമില്ല, എവിടെയുമില്ല. ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ. ഇതാണ് പരമാർത്ഥം. പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിനെ നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക്

0: മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. 20 മുതൽ 23 കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ്. 22 വചനത്തിൽ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. വഹി ലഭിക്കുന്നത് മലക്ക് മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിൻ്റെ വിശ്വാസതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീൻ്റെ പ്രബോധകനും അവർക്ക് സുപരിചിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് 23 വചനത്തിൽ രണ്ട് ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്നീട് 24 വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും 25 നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് 19 വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തുൻ നജ്മിൽ അവർ ചെയ്തിരിക്കുന്നതുപോലെ ഒരു വൃഥാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു. അങ്ങനെ 23 വചനത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു. സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിൻ്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ഛേദോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപര്യപൂർവ്വം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ ഹാഖ 40 വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം. ദൂതന്റെ വിശേഷണമായി 21 വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ്. ആകയാൽ മാന്യനായ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം. ഒന്നാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ്. സൂറത്തുൽ ഹാഖയിൽ മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെ സംശയമില്ല. അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല. ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം മഖ്‌ലീഫ അല്ല അത്. കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യ നാമം നഖിറ മാത്രമാണത്. മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല. മാത്രമല്ല സൂറത്തുൽ ഹാഖയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും. ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ന്യായത്തിൻ്റെ മറുപടി ഇതാണ്. അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പല നബിമാരെക്കുറിച്ചും സൂറത്ത് ശുഅറായിൽ റസൂലുൻ അമീൻ വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബ്രീലിനെക്കുറിച്ച് അർറൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം. ചില സ്വന്തം താല്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ റഹ്മാനി. തഫ്സീർ റഹ്മാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ റഹ്മാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്,

അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിന് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണമായും കേട്ടു തീർക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആൻ ജുസ് 7, പാരായണം അഷ്ഷേഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم
2: فإذا نفخ في الصور نفخة واحدة وحملت

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ യൂനുസ് 21 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. പാര്യ സഅദ് അൽ ഖാമിദി.
3: أعوذ بالله من الشيطان الرجيم.

وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് 21 മുതൽ അവസാന വചനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറ തക്വീർ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇനി നമുക്ക് സൂറത്തു തക്വീറാണ്, 29 ആയത്തുകൾ അതിലുണ്ട്. സൂറത്തു തക്വീർ 81-ാമത്തെ സൂറത്താണ്. അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം, ശ്രദ്ധിക്കട്ടോ. വഇദന്നുജൂമുൻ ഇൻകദറത്, നൂനുസാക്കിനക്ക് ശേഷം ഖാഫാണ്. അപ്പോൾ ഏതാ നിയമം? ഇഖ്ഫാ, നന്നായിട്ട് മണിച്ചോത, മീൻശരി പോലെ. പിന്നെ സുയ്യറത്ത് ഇദൽ അഷാറത്ത് ഇലത്ത്. പിന്നെ ബി അയ്യിദംബിൻ, ആ നൂനെ മീമാക്കി മാറ്റണം, എന്നിട്ട് ഉന്നത്തോട് കുടിച്ചരിക്കീൻ. അങ്ങനെ എങ്ങനെ? കൊത്തില, പിന്നെ ഇഖ്ഫാ ആണ്. പിന്നെ ഇത് സമാ ഖുശത്ത് മദ്ദ്, സമാഇന് മദ്ദ്, മദ്ദ് മുത്തസിൽ. അലിമത്ത് നഫ്സുമ്മ, തൻവീന് ശേഷം മീമ്. ഇത് ഖാംബി ഉന്ന. والصبح اذا تنفس انه لقول رسول كريم انه അവിടെ ചെറിയ വാവ് ഉള്ളത് പോലെ ഉച്ചരിക്കണം. انه انه എന്ന് പറഞ്ഞാ പോരാ, انه رسول. പിന്നെ رسول كريم رسول ك اخفاء ذي قوه تنوين ശേഷം عينാണ്. ഇൽഹാർ ഒട്ടും മണിക്കേണ്ടതില്ല. പിന്നെ عند എന്താണ് വേണ്ടത്? നൂനുസാക്കിനു ശേഷം ദാലാണ്. അപ്പോൾ ഇഖ്ഫാ ഇൻദ ദിൽ അർശി മക്കീൻ മുത്താഇൻ സമ്മ, അത് വീണ്ടും ഇഖ്ഫാ താ ആണ്. അമീൻ. വമാ സാഹിബുക്കും ബി മജ്നൂൻ, സാഹിബുക്കും ബി വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വമാ ഹുവൽ ഗബി ബിളനീൻ ബിഖൗലി ഷൈത്താനിർ റ, ഷൈത്താനിർ റ ഔം ഇദ്ഗാം ബിലാ ഗുന്ന, തൻവീൻ ശേഷം റ ആണ്. പൈന തദ്ഹബൂൻ ഇൻഹു ഇല്ലാ ദിക്റുല്ലിൽ, ഔം തൻവീന് ശേഷം ലാമാണ്, ഒട്ടും ഉന്നത്തില്ലാതെ. ദിക്റുല്ലിൽ പിന്നെ ലിമൻഷ നൂൻസാക്കിനു ശേഷം ഷീനാണ് ഇഖ്ഫ നന്നായിട്ട് മണിക്കുക. ഷാ അമദ് ഷാ പിന്നെ മിങ്കും തന്നുവിന് ശേഷം കാഫാണ് ഇഖ്ഫ. പിന്നെ അയ്യസ്തഖീം ഇത് ഗാം ബിഗുന്ന അയ്യ وما تشاؤون الا ان يشاء الله اقمد الا ان ي تنوين ششم يا ادغام بغن بم قودام اعوذ بالله من الشيطان الرجيم
5: اعوذ بالله من الشيطان الرجيم
4: بسم الله الرحمن الرحيم
5: بسم الله الرحمن الرحيم
4: إذا الشمس كورت
5: إذا الشمس كورت
4: وإذا النجوم كدرت
5: وإذا النجوم كدرت
4: وإذا الجبال سيرت
5: وإذا الجبال سيرت
4: وإذا العشار عطلت
5: وإذا العشار عطلت
4: وإذا الوحوش حشرت
5: وإذا الوحوش حشرت
4: وإذا البحار سجرت
5: وإذا البحار سجرت
4: وإذا النفوس زوجت
5: وإذا النفوس زوجت
4: وإذا الموءودة سئلت
5: وإذا الموءودة سئلت

0: الجحيم سعرت
1: وإذا الجحيم سعرت
0: وإذا الجنة أزلفت.

0: മീൻ. അൽഹംദുലില്ല, അപ്പൊ ഈ സൂറത്ത് കഴിഞ്ഞു. അടുത്തത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറ തഖ്വീർ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. ശ്രോതാക്കൾക്ക് തജ്വീദ് നിയമങ്ങളനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തജ്വീദ് പഠനത്തിൽ നാം പഠിക്കുന്നത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠന പരമ്പരകളാണ് തജ്വീദ് പഠനം എന്നതിലൂടെ നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത തരംതിരിക്കലുകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ആ തരംതിരിക്കൽ മനസ്സിലാക്കുന്നതിലൂടെ തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മുറപ്രകാരം തന്നെ ഖുർആൻ ഓതുവാൻ ഓരോ മുസ്ലിമിനും സാധിക്കും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കാരണം. എല്ലാ ഓരോരുത്തരും തന്നെ ഖുർആൻ പാരായണ രീതിയും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാന തലക്കെട്ടിൻ്റെ കീഴിൽ പല വിശേഷണങ്ങളും നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിശേഷണങ്ങൾ ഒന്നുകൂടി നമ്മൾ ഒരാവർത്തി കേൾക്കുകയും അതിനുശേഷം ഈ വിശേഷണങ്ങൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ത് സ്വാധീനമാണ് നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ഉണ്ടാക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള സിഫത്തുകളെ നാം വർഗീകരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുകയുണ്ടായി. സിഫാത്തുൻ ലാസിമ, സിഫാത്തുൻ ആരില, അതെ, എന്ന ഏത് സമയത്തും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ലാസിമ എന്ന് പറഞ്ഞാൽ. സിഫാത്തുൻ ആരില അല്ലെങ്കിൽ അസ്സിഫാത്തുൽ ആരില എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ആരില. അതിനൊക്കെ ഉദാഹരണം നാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സിഫാത്തുൽ ഖവിയ, അസ്സിഫാത്തുൽ ളഈഫ, ഖവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശേഷണങ്ങൾ, അതുപോലെ ദുർബലമായിട്ടുള്ള വിശേഷണങ്ങൾ ഇവ ഉള്ള അക്ഷരങ്ങൾ. അതുപോലെ സിഫാത്തുൽ ഖവിയയും സിഫാത്തുൽ ളഈഫയും രണ്ട് ഇനമാക്കി തിരിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിനാണ് തക്സീമു സുനായിയ, തക്സീമു അസ്സിഫാത്ത്, തക്സീമു സുനായിയ. രണ്ടാക്കി തരംതിരിച്ചു. രണ്ടാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് സിഫാത്ത് അൽ ഖവിയ, അസ്സിഫാത്ത് അൽ ളഈഫ. അതുപോലെ തന്നെ അഞ്ച് ഇനമാക്കി തിരിച്ച പണ്ഡിതന്മാരുണ്ട്, തഖ്സീമുൽ അൽ ഖുമാസിയ. ഈ ഖവിയയും ളഈഫയെയും അഖ്വ അദ്അഫ് എന്നും അതുപോലെ തന്നെ ഈ ഖവിയിൻ്റെയും ളഈഫിൻ്റെയും ഇടയിലുള്ള സിഫത്തുള്ള അക്ഷരങ്ങൾ അഥവാ തതുല്യമായ വിശേഷണങ്ങൾ ഉള്ള സിഫാത്തുൽ ഖവിയയും സിഫാത്തുൽ ളഈഫയും ഒരേ എണ്ണം വന്നിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങൾക്കാണ് സിഫാത്ത് മുത്തവസ്സിത എന്ന് പറയുന്നത്. അപ്പോൾ സിഫാത്തുൽ അഖ്വ, അതുപോലെ സിഫാത്തുൽ ഖവി ഖവിയ, അതുപോലെ സിഫാത്ത് അൽ മുത്തവസ്സിത, സിഫാത്ത് അൽ ളഈഫ, സിഫാത്ത് അൽ അദ്അഫ്. ഇങ്ങനെയാണ് അഞ്ച് ഇനമാക്കി തിരിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇനമാക്കി തിരിച്ചാലും അഞ്ച് ഇനമാക്കി തിരിച്ചാലും സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ ശക്തി കൂടിയ വിശേഷണങ്ങളുള്ളതും ഉണ്ട്, ശക്തി കുറഞ്ഞ ദുർബലമായ വിശേഷണങ്ങളുള്ളതും ഉണ്ട്. ഈ ശക്തി കൂടിയ ശക്തി കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള ശക്തി. അത് നാവ് ഉയർത്തിക്കൊണ്ടുള്ള അക്ഷരങ്ങളാണെങ്കിൽ പൊതുവെ അത് ശക്തി കൂടിയ അക്ഷരങ്ങളാണ്. എന്നാൽ തീരെ ശക്തി പ്രയോഗിക്കേണ്ടതില്ലാത്ത വളരെ ദുർബലമായ നേരിയ ശ്വാസ തടസ്സം ഉള്ള ഇല്ലാത്ത അങ്ങനെ പല രൂപത്തിലും അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും 17 വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എത്ര വിശേഷണങ്ങൾ? 17 എണ്ണം. ആ 17 എണ്ണത്തിൽ 10 എണ്ണം അഞ്ചും അഞ്ചും വീതം വിപരീതമായ വിശേഷണങ്ങളുള്ള അക്ഷര സിഫത്തുകളാണ്, വിപരീത സിഫത്തുകളാണ് ഈ 10 എണ്ണം. അതിനാണ് സിഫാത്തു അൽ മുതലാദ്ദ, ദിദ്ദായിട്ടുള്ള പരസ്പരം വിരുദ്ധമായ, പരസ്പരം ഓപ്പോസിറ്റായിട്ടുള്ള സിഫത്തുകൾ. അത് ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, ഇസ്തിഫാല്, അതുപോലെ തന്നെ ഇത്ബാഖ്, ഇസ്മാത്ത്, ഇൻഫിതാഹ്, ഇത്ബാഖ്, ഇൻഫിതാഹ്, അതുപോലെ തന്നെ ഇദ്ലാഖ്, ഇസ്മാത്ത് പോലെയുള്ള 10 എണ്ണം പോലെ എന്നല്ല, ഇത് ഈ 10 എണ്ണമാണ് വിപരീതമുള്ള സിഫത്തുകൾ. വിപരീതമില്ലാത്ത സിഫത്തുകൾ സഫീർ, കൽക്കലത്ത്, ലീന്, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്താലത്ത്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജഹർ ഒന്നാമത്തെ സിഫത്തുകൾ സിഫത്തിൽ ഒന്നാമത്തത് ജഹർ, അതിൻ്റെ വിപരീതം ഹംസ്. മഹ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുമ്പോൾ ശ്വാസ തടസ്സമുണ്ടാകുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്ക് ആ സിഫത്തിനാണ്, അതിനാണ് ജഹർ എന്ന് പറയുന്നത്. ഹംസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം. മഹ്റജിൽ ബലഹീനമായിക്കൊണ്ട് നേരത്തെ ശക്തിയായി പുറപ്പെടുക എന്നതിൻ്റെ വിപരീതമായി ബലഹീനമായിക്കൊണ്ട് പുറപ്പെടുന്നതിനാൽ ഉച്ചാരണത്തിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുക, നടക്കുക, ശ്വാസം നടക്കുക, ശ്വാസമുണ്ടാകും. ബലഹീനമായി കൊണ്ട് മഖ്റജിൽ നിലകൊള്ളുന്നതിനാൽ ശ്വാസം, ജറയാനുൻ നഫസ് എന്ന് പറയും. മറ്റ് ഹബസുൻ നഫസ്, ശ്വാസം അവിടെ തടസ്സപ്പെടുന്നു ജഹറിൽ. എന്നാൽ അതിന് വിപരീതമായി ഹംസിൽ ശ്വാസം നടക്കുന്നു, കാരണം ളഈഫായി ബലഹീനമായി കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ മഖ്റജിൽ. ഫഹസ്സഹു ഷഖ്സുൻ സകത്ത് എന്നാണ് ആ അക്ഷരങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുക. ഫ ഹ ഥ ഹ ഷീൻ ഹ സാദ് സീൻ കാഫ് ത. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കേൾക്കാം ആദ്യമായി കേൾക്കുന്നവർക്ക്. മുമ്പ് കേട്ടവർക്കാണെങ്കിൽ അതിനൊന്ന് ഓർമ്മ പുതുക്കാം എന്നുള്ളത് കൊണ്ടാണിത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജഹർ ഹംസ് കഴിഞ്ഞാൽ ഷിദ്ദത്ത് റഹാവത്ത്. ഷിദ്ദത്ത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ മഹ്റജിൽ പൂർണ്ണ ബലത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ അത് ശബ്ദം തടസ്സപ്പെടുന്നു. അ ജീം ദ ഖ ത ബ ക ത അജിദ് ഖതിൻ ബഖത് എന്നുള്ളതാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിപരീതമുള്ള സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഒന്ന് മുറാജ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഒരു വിശേഷണത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിപരീതമായ സിഫത്ത് മാത്രം പറഞ്ഞാൽ മതി, ആ വിപരീതമുള്ള സിഫത്തിൻ്റെ വിശേഷണത്തിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ. ഇപ്പോൾ അജിദ് ഖത്തിൻ ബഖത്ത് എന്ന് പറയുമ്പോൾ അവിടെ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിനുള്ളത്, ബാക്കി 21 അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരമാണ്. ഇതുപോലെ തന്നെ ഓരോ വിപരീതമുള്ള സിഫത്തുകൾക്ക് ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അവശേഷിക്കുന്ന അക്ഷരങ്ങളെല്ലാം വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു. ഇനി ഇതിനിടയിൽ തവസ്സുത്ത് എന്നുള്ള അക്ഷരമുണ്ട്, ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിൽ. വബൈന രഹ്വിൻ വശദീദി ലിൻ ഉമർ എന്ന് പറയുന്ന ലിൻ ഉമർ 5 അക്ഷരങ്ങൾ, ലാം നൂൻ ഐൻ മീം റ. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള അക്ഷരമാണ്. മഖ്റജിൽ പൂർണ്ണ ബലത്തോടെ സ്ഥിതി ചെയ്യുന്നു, ബലഹീനമായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ടിൻ്റെയും ഇടയിൽ പൂർണ്ണമായ ശക്തിയില്ല, ബലമില്ല, എന്നാൽ പൂർണ്ണമായും ബലഹീനതയും ഇല്ലാത്ത ഇടയിലുള്ള സിഫത്തുകളാണ് ലിൻ ഉമർ എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾ. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇസ്തിഅല എൻ്റെ അക്ഷരം, ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അല ഉയരുക, അഥവാ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അണ്ണാക്കിലേക്ക് മുകളിലേക്ക് ഉയരുന്നു, വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ഹുസ് സ്വദഖ്തിൻ ഖിൽ, ഇതാണ് ഇസ്തിഅല എൻ്റെ അക്ഷരം. അപ്പോൾ 7 അക്ഷരങ്ങളാണ് ഇസ്തിഅല എൻ്റെ ഉള്ള അക്ഷരങ്ങൾ. ഈ 7 അക്ഷരങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ മുകളിലേക്ക് നാവ് മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തേണ്ടത്, ഉയർന്നിരിക്കും ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ. ഹ സ പ ബ ഓ കോ പോലെയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 7 അക്ഷരങ്ങൾക്ക് പുറമെയുള്ള ബാക്കിയുള്ള 22 അക്ഷരങ്ങളും അത് ഇസ്തിഫാലിൻ്റെ അക്ഷരം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാഅതിൻ്റെ നേരെ വിപരീതം. നേരത്തെ നാവ് മുകളിലേക്ക് ഉയർത്തി ഉച്ചരിച്ചു എങ്കിൽ നാവ് ഉയർത്താതെ വായയുടെ അടിഭാഗത്തേക്ക് നാവ് താഴ്ത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അത് ഈ ഹുസ്സദത്തിൻ ഖിൽ എന്ന് പറയുന്ന 7 അക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും സിഫത്തുകൾ, ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, തവസ്സുത്ത്, ഇസ്തിഅല, ഇസ്തിഫാൽ. ഇനിയും അവശേഷിക്കുന്ന വിപരീതമുള്ള സിഫത്തുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം, കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള, തജ്വീദിൻ്റെ ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള അഖ്വ ഹർഫുൻ ഫിൽ ലുഗത്തിൽ അറബിയ വഹിയ അത്തോ തോ. ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോ ആണ്. തോൻ്റെ വിശേഷണം ഇതിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഇത്ബാഖിന് നേരെ വിപരീതമാണ് ഇംഫിതാഹ്. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നടു മേലെ എണ്ണാക്കോട് ചേർന്നുകൊണ്ട്, ഒരുപക്ഷെ നമുക്ക് വായ പൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മേലെ എണ്ണാക്കോട് ചേർന്നിരുന്ന്, അതായത് വായ തുറക്കാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇത്ബാഖ്. സാദ്, ദാദ്, ഖാ, ളാ, ഈ 4 അക്ഷരങ്ങൾ. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ മുഖദ്ദമുൽ ജസരിയിൽ പറഞ്ഞതുപോലെ വസാദു ദാബു ത്വാ ഉലാഉൻ മുത്ബഖ, സാദു ദാദുൻ ത്വാ ഉലാഉൻ മുത്ബഖ, ഇത്ബാഖ് അക്ഷരം. അപ്പോൾ ഈ 4 ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വായ തുറന്നിട്ട് ഇൻഫിതാഹ്. ഇത്ബാഖ് വായ അടച്ച് മേലെ അണ്ണാക്കിനോട് നാവ് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടതെങ്കിൽ നേരെ വിപരീതമായിക്കൊണ്ടാണ് ഇൻഫിതാഹ്, നാവ് അണ്ണാക്കുമായി അകന്നുകൊണ്ട് അതിനകറ്റിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വിപരീതം പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമുള്ള സിഫത്തിനാണ് അക്ഷരങ്ങളൊക്കെ ബാക്കിയുള്ളത്. ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ വിപരീതമുള്ള സിഫത്തിനാണ്. ഇനി ഇതുപോലെ വിപരീതമുള്ള 2 അവസാനത്തെ സിഫത്തുകളാണ് അൽ ഇദ്ലാഖ് വൽ ഇസ്മാത്ത്. ഇദ്ലാഖ് ഇസ്മാത്ത് എന്ന് പറയുമ്പോൾ നാവിൻ്റെ തൊറഫിൽ നിന്നും തെല്ലിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ഉച്ചരിക്കാനുള്ള വേഗവും സൗകര്യവും ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും. അതായത് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തുറഫെന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ഫ, അതുപോലെ റ, മീം, നൂൻ, ലാം, ബ, ഇതിൽ തന്നെ ചുണ്ടെന്ന് പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ നാവിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്. അതിനാണ് ഇദ്ലാഖ് എന്ന് പറയുന്നത്. നാവിൻ്റെ തറഫുൽ ലിസാനെന്നും അതുപോലെ തന്നെ ഷഫത്തൈനിലും ഉള്ള അക്ഷരങ്ങളുണ്ട്. ഇപ്പോൾ ഫ ഷഫത്തൈനിൽപ്പെട്ടതാണ്. അതുപോലെ മീം, ബ അതും ഷഫത്തൈനിയാണ്. ബാക്കിയുള്ള റ അതുപോലെ നൂൻ, ലാം ഇത് നാവിൻ്റെ തറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിന് ഉച്ചാരണത്തിൽ വേഗവും സൗകര്യവും ഉണ്ട്. അതിന് ഇദ്ലാഖ് എന്ന് പറയും. ഇതിൻ്റെ നേരെ വിപരീതമാണ് അപ്പോൾ ഈ ഫറ മിൻ ലുബ്ബി എന്ന് പറയുന്ന ഈ ആദക്ഷരങ്ങളൊഴിച്ചുള്ള 23 അക്ഷരങ്ങളും ഇസ്മാത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രയാസമായി ഉച്ചരിക്കാൻ, പ്രയാസമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ 6 അക്ഷരങ്ങൾ അപേക്ഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 7 സിഫത്തുകൾ വിപരീതമുള്ള സിഫത്തുകളാണ്. സഫീർ, സഫീറിൻ്റെ അക്ഷരങ്ങളാണ് സാദ്, സ, സീൻ. അതായത് പക്ഷിയുടെ സ്വരത്തോട്, സൗത്തു തൊയർ, തൊയൂർ, പക്ഷികളുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള, സാമ്യതയുള്ള, അതിന് തുല്യമായിട്ടുള്ള ശബ്ദം ആണ് സഫീർ. ചൂളം വിളിയുടെ ശബ്ദം എന്ന് പറയില്ല, അതിനോട് തുല്യമായിട്ടുള്ള ഒരു സിഫത്താണ് സഫീർ. സാദ്, സീൻ, ഈ 3 അക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ എല്ലാവർക്കും നമുക്ക് പൊതുവെ പരിചയമുള്ള ഒരു സിഫത്താണ് കൽക്കലത്ത് എന്നുള്ളത്, അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖ, ത്, ബ, ജദ്, ഈ 5 അക്ഷരങ്ങൾ. അപ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു മുഴക്കം ഉണ്ടാകണം. അതായത് അവിടെ ഒരു അതിൻ്റെ മഹ്റജിൽ അമർത്തിക്കൊണ്ട്, ഒരു പ്രസ് ചെയ്തുകൊണ്ട്, പ്രഷർ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ പറയുന്ന 5 അക്ഷരങ്ങൾ. ഇത് വിപരീതമില്ലാത്ത സിഫത്തുകളാണ്. അതുപോലെ തന്നെ ലീൻ, ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, ഈ 2 അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാവുകയും തൊട്ട് മുമ്പത്ത് അക്ഷരത്തിന് ഫതഹാവുകയും ചെയ്താൽ അതിനെ നിർത്തുമ്പോൾ ഒരു മയപ്പെടുത്തിക്കൊണ്ട് ലീൻ എന്ന് പറഞ്ഞാൽ തന്നെ വിഷമം കൂടാതെ ലീൻ, ഒരു ലോലമായിക്കൊണ്ട്, മൃദുവായിക്കൊണ്ട് എന്നത് അർത്ഥമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. ലയ്യൻ, വളരെ ലോലമായത്, മൃദുവായത്. അപ്പം ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, യ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂനും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷണത്തിനാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഖൗഫ്, ഖുറൈഷ്, ബൈത് എന്ന് പറയുന്ന സൂറത്ത് ഖുറൈഷിലൊക്കെയുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ആ രീതിക്കാണ് ലീൻ എന്നാണ് ആ സിഫത്തിന് പറയുന്നത്. അഥവാ വാവ്, യ എന്നിവക്ക് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ. പിന്നെയുള്ളത് ഇൻഹിറാഫ്. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക, അഥവാ സ്വന്തം മഖ്റജിൽ നിന്നും മറ്റ് മഖ്റജിലേക്ക് മാറുക, ചായുക. റ, ലാം എന്നീ അക്ഷരങ്ങൾക്കാണ് ഈ ഇൻഹിറാഫ് ഉള്ളത്. റാ ലാമിലേക്കും ലാം വാദിലേക്കും ചാഞ്ഞു പോകുന്നു. ലാം, ലാം, റോ എന്നീ അക്ഷരങ്ങൾ, അത് തജ്വീദിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഹിറാഫ്. അതുപോലെ റോയിൻ്റെ മാത്രം ഉള്ള സിഫത്താണ് തക്രീർ. റോ പിടക്കുക, ആവർത്തിക്കുക. റോ അർ റഹ്മാൻ, അർ റബ്, അർ റഹ്മാൻ. അപ്പോൾ അർ റോ എന്നുള്ളത് തക്രീർ, പിടക്കുക. പക്ഷെ അത് ആ തക്രീർ, ആവർത്തനം, റ എന്നുള്ളത് കൂടാൻ പാടില്ല. അർ റഹ്മാൻ അത്ര വേണ്ടതില്ല. അർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അത് വേണ്ട, അത് അധികമാണ്. അപ്പം അധികമാവാതെ ആവശ്യത്തിന് അതിന് ആ ഒരു വിശേഷണം, തക്രീർ എന്ന വിശേഷണം നൽകുക. അതുപോലെ തഫഷി, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് ഷീനിൻ്റെ സിഫത്ത്. ഷീന് ഉച്ചരിക്കുമ്പോൾ അത് വാവിൻ്റെ മഖ്റജ് വരെ, നാവിൻ്റെ അറ്റം വരെ ഒരു കാറ്റ് പരക്കുന്ന രൂപം. തഫഷി എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമാവുക, പരക്കുക, പരക്കുക എന്നാണ് തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവ് അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഷീനിൻ്റെ മഖ്റജ്, അത് വാ വരെ അഥവാ തറഫുൽ ലിസാൻ, നാവിൻ്റെ അഗ്രഭാഗം വരെ ഒരു കാറ്റ് പരക്കണം. ഷീൻ, ഇദശംസു, ഇദശംസു, വശംസി. അപ്പോൾ ഷീൻ പറയുമ്പോൾ ആ തഫഷി എന്നുള്ള സിഫത്ത്, ഇതിപ്പോൾ വിപരീതമില്ലാത്ത സിഫത്തുകളാട്ടോ. സഫീർ, ഖൽഖലത്ത്, ലീനി, ഇൻഹിറാഫ്, തക്രീർ, തഫഷി. ഇനി ദാദിൻ്റെ, അറബി ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കുറച്ച് ഉച്ചരിക്കാൻ പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഖ്റജ് അല്പം ഒരു പ്രയാസമുള്ള ഒരു മഖ്റജാണ്. നാവിൻ്റെ ഇടതുഭാഗത്താണ്, അതിൻ്റെ അരുവിലായിക്കൊണ്ട് നീളത്തിലായിക്കൊണ്ട് നീണ്ടു കിടക്കുന്ന അതിൻ്റെ മഖ്റജ് ദാദ്. അതായത് ദാലിൻ്റെയും വാഇൻ്റെയും ഒക്കെ ഇടയിലുള്ളൊരു ശബ്ദം. ബ വല ബോ നാവ് പുറത്തേക്ക് വരാതെ ഇടത്തെ നാവിൻ്റെ അഗ്രഭാഗം രണ്ട് അണ്ണാക്കുമായും അല്ലെങ്കിൽ പല്ലുകളുമായും അണപ്പല്ലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ബോ ബോദ്. പല ആളുകളും ബോവും അതുപോലെ ബോദും തമ്മിൽ വ്യത്യാസമില്ലാതെ പോലെ ലോലീൻ എന്ന് പറയുമ്പോൾ.
5: റേഡിയോ മനപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: كانوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഖാമിദി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യൂസുഫിലെ 69 മുതൽ 87 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 177 മുതൽ 182 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര. മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക്. സൂറ അന്നിസായിലെ 136 മുതൽ 140 കൂടിയ വചനങ്ങൾ പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസയിലെ 136 മുതൽ 140 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. അധ്യായം ഷൂറ, വചനം 1 മുതൽ 8 വരെ.
3: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
4: بسم الله الرحمن الرحيم
3: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സദ്റക, നിന്റെ നെഞ്ച്, ഹൃദയം.
4: അലം നശ്രഹ് ലക സദ്റക,
3: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
5: വചനം 2.
3: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
4: വവദഅന അൻക വിസ്റക,
3: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
5: വചനം 3.
3: അല്ലദി അൻഖദ, ഒടിച്ചു കളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ.
4: അല്ലദി അൻഖദ ലഹ്റക,
3: അതെ, നിന്റെ മുതുകിനെ ഞെരുക്കി കളഞ്ഞതായ ആ ഭാരം.
5: വചനം 4.
3: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ. നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തിത്തരുകയും ചെയ്തിരിക്കുന്നു.
6: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിശ്രഹിലി സ്വദിരി, റബ്ബേ, എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തുനിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അല്ലാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിൻ്റെ കൈ തളർന്നുപോയി, വാൾ നിരത്ത് വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിൻ്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പു നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവെ, എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു മഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞുപോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
5: വചനം 5.
3: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടിയുണ്ട്, പ്രയാസത്തിൻ്റെ ഒപ്പം ഉണ്ട്, യുസ്റ, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
5: വചനം 6.
3: ഇന്നമഅൽഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്റ, ഒരു സൗകര്യം.
4: ഇന്നമഅൽഉസ്രി യുസ്റ,
3: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
6: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ടു ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസ്ർ ആകട്ടെ, രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം. ഇദസ്തമലത് അലല്യസിൽ

0: സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്ന് മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
1: വചനം 7.
2: ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവ് കിട്ടിയാൽ, ഫൻസബ് നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
1: വചനം 8.
2: നിന്റെ റബ്ബിങ്കലേക്ക്, ഫർഗബ് നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക. നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
0: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും, ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ പൊതുകാര്യത്തിലും, നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും, പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അല്ലാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാകുന്നു. ഒഴിവ് സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു: നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാ. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്: ആരോഗ്യവും ഒഴിവ് സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമതി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി

0: അലിൽ ഹയാത്ത സിയാദത്തൻലി ഫീകുല്ലി ഖൈർ വജ് അലിൽ മമാത്ത റാഹത്തൻലി മിൻകുല്ലി ഷർ. സാരം: അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരിത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്ന നർഗബു ഇലൈക വനദഊക ബിദുആഇ നബിയിക. അല്ലാഹുമ്മ വലക്കൽ ഹംദു വൽ മിന്നതു വൽ ഫളൽ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ശോറ വചനം 1 മുതൽ 8 വരെ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഈസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും മനുഷ്യഹൃദയങ്ങൾക്ക് എന്നും തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ തഫ്സീറുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ വചനം നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള ഒരു വചനമാണെന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. പൂർവ വേദക്കാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹ. തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നെ അത് വഹിക്കാതിരിക്കുകയും ചെയ്തവർ. കമസലിൽ ഹിമാർ, അവർ കഴുതകളെപ്പോലെയാകുന്നു. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഏടുകൾ ചുമക്കുന്ന കഴുതകളെപ്പോലെ. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ ആ ഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായി ജീവിക്കുക എന്നത് മൃഗതുല്യമാണെന്നതാണ് അള്ളാഹുവിൻ്റെ ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകൾ, ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, അതിൻ്റെ മൗലികമായ അധ്യാപനങ്ങളിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറയുന്ന ഖുർആനിൻ്റെയും അതേപോലെ തന്നെ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാകുന്നു. ആ ഏകത്വം പോലും കൃത്യമായി ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ പോലും തങ്ങൾ ഖുർആനിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്നവരിൽ ഉണ്ട് എന്നത് വിരോധാഭാസമാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും, മഖ്ബറുകളിലേക്ക് പോകുന്ന ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്നവരെ അനുഗ്രഹത്തിന് വേണ്ടി സമീപിക്കുന്ന, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടനം പോകുന്ന മുസ്ലിം പേരുകളുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് ഈ വചനം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാത്തി, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഖുർആനിൻ്റെ ഭാഷയും അത് പറയുന്ന കാര്യങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ ആശയമറിയുന്നവർ, ശരിയായ വിവരണം മനസ്സിലാക്കുന്നവർ സമൂഹത്തിൽ വളരെ വിരളമാണെന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ പഠന ക്ലാസുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. പീസ് റേഡിയോ പോലെയുള്ള ഇത്തരം സംവിധാനങ്ങൾ പല രൂപത്തിലും വിശുദ്ധ ഖുർആൻ സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ, ശരിയായ വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ച, സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയ, സലഫു സ്വാലിഹീങ്ങൾ കൃത്യമായി ഗ്രഹിച്ച ആ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിലേക്ക് നൽകാൻ പകർന്നു നൽകാൻ നൽകുന്ന സേവനങ്ങൾ, ശ്രമിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നത് കൂട്ടത്തിൽ നാം ഓർക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല, ആശയം ഗ്രഹിക്കേണ്ടതില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ പ്രത്യേകമായ പുണ്യം പോലുമില്ല എന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ സത്യത്തിൽ ഈ ഗ്രന്ഥത്തോട് കാണിക്കുന്ന കടുത്ത ധിക്കാരമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ പറഞ്ഞ കാര്യം ലിയദബ്ബറു ആയാത്തിഹി എന്ന് പ്രത്യേകമായി പറഞ്ഞ ആ കാര്യം ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു. അതായത് ദുൽ ഉഖൂലി വഹിയ അൽ അൽബാബ് ജംഉ ലുബ്ബിൻ വഹുവ അൽ അഖ്ൽ. ബുദ്ധിയുള്ളവർക്ക് ഈ ഗ്രന്ഥത്തിൽ ഗുണപാഠമുണ്ട്, അവർക്ക് ഓർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധി എന്നതാണ്. അത് അതിൻ്റെ ബഹുവചനമാണ് അൽബാബ് എന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ ഹസനുൽ ബസ്രി റഹ്മഹുള്ളയുടെ ഒരു വചനം എടുത്തുകൊടുക്കുന്നു. വല്ലാഹി മാ തദബ്ബുറുഹു ബിഹിഫ്ലി ഹുറൂഫിഹി വഇദാ ഇദാഅതി ഹുദൂദിഹി. അല്ലാഹുവാണ് സത്യം, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കലും ഇതിൽ പരാമർശിക്കുന്ന പറയുന്ന വിധികൾ, നിയമങ്ങൾ, അതിർവരമ്പുകൾ അത് പാഴാക്കലുമല്ല. ഹത്ത ഇന്ന അഹദഹും ലയഖൂൽ, ഒരാൾ പറയുന്നു ഖറഅത്തുൽ ഖുർആന കുല്ല, ഞാൻ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്തുവെന്ന്. മാ യുറാലഹു അൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ. എന്നാൽ അത് പറയുന്ന ആളുടെ ജീവിതത്തിൽ, അയാളുടെ സ്വഭാവത്തിൽ ഖുർആൻ കാണുന്നില്ല, പ്രവർത്തനത്തിൽ ഖുർആൻ കാണുന്നില്ല. ഇത് ഖുർആനിനോട് കാണിക്കുന്ന ധിക്കാരമാകുന്നു, ഖുർആനിനോട് കാണിക്കുന്ന നന്ദികേടാകുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ആ ഓത്ത്, ആ പാരായണം, അത് ഓതുന്ന മനുഷ്യനിൽ സ്വാധീനിക്കണം എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത് പറയുന്നു ഫീഹി ഖൈറുൻ കസീറുൻ വഇൽമുൻ ഗസീറുൻ. ഈ ഗ്രന്ഥത്തിൽ ധാരാളം നന്മകളുണ്ട്, ധാരാളം എണ്ണമറ്റ അറിവുകളുണ്ട്. ഫീഹി കുല്ലു ഹുദ മിൻ ദലാലിൻ വശിഫാഉൻ മിൻ ദാഇൻ. എല്ലാത്തരം സന്മാർഗവും ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തരം ശമന ഔഷധവും ഈ ഗ്രന്ഥത്തിലുണ്ട്. വനൂറുൻ യുസ്തദാഉ ബിഹി ഫിദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശം നൽകുന്ന പ്രകാശം ഈ ഗ്രന്ഥത്തിലുണ്ട്. വകുല്ലു ഹുക്മിൻ യഹ്താജു ഇലൈഹി അൽ മുകല്ലഫൂൻ. സൃഷ്ടികൾക്കാവശ്യമുള്ള ശാസനകൾ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടവരായ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിധികളും ഈ ഗ്രന്ഥത്തിലുണ്ട്. വഫീഹി മിനൽ അദില്ലത്തിൽ ഖതീഅ അലാ കുല്ലി മത്ലൂബ്, ഗണ്ഡിതമായ പല പ്രമാണങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോ ഈ ഗ്രന്ഥം മുബാറക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമാകുന്നു എന്നർത്ഥം. പിന്നെ ലിയദബ്ബറു ആയാത്തിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ ഐ ഹാദിഹിൽ ഹിക്മ മിൻ ഇൻസാലിഹി ലിയദബ്ബറു നാസു ആയാത്തിഹി. അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയതിൻ്റെ ലക്ഷ്യം, അതിലടങ്ങിയിരിക്കുന്ന യുക്തി മനുഷ്യർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫയസ്തഖ്രിജു ഇൽമഹ വയതഅമ്മലു അസ്റാറഹ വഹുക്മഹ. ആ ഗ്രന്ഥത്തിൽ അവർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലുള്ള വിജ്ഞാനങ്ങൾ അവർ പുറത്തെടുക്കാനും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ അവർ ചിന്തിച്ചു മനസ്സിലാക്കാനും അതിലെ വിധികൾ അവർ മനസ്സിലാക്കാനുമാകുന്നു. ഫഇന്നഹു ബിതദബ്ബുരി ഫീഹി വതഅമ്മുലി ലിമആനീഹി വഇആദത്തിൽ ഫിക്രി ഫീഹാ മറത്തൻ ബഅദ മറത്തിൻ തുദരിക്കു ബറകതഹു വഖൈറഹ. ആ ഗ്രന്ഥത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കും തോറും ധാരാളം നന്മകൾ അവർക്ക് ലഭിക്കും, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വഹാദ യദുല്ലു അലൽ ഹസ്സി അലാ തദബ്ബുരിൽ ഖുർആൻ. ഇത് ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാകുന്നു. വഅന്നഹു മിൻ അഫ്ദലിൽ അഅ്മാൽ, ഏറ്റവും വലിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമാകുന്നു അത്. വഅന്നൽ ഖിറാഅത അൽ മുസ്തലിമത അല തദബ്ബുരി അൽ മുസ്തമിലത അല തദബ്ബുരി അഫ്ദലു മിൻ സുർഅത്തി തിലാവ. വളരെ ശ്രദ്ധേയമാണ് സഅദി റഹ്മഹുള്ള പറയുന്ന ആ വാക്യം. വഅന്നൽ ഖിറാഅത അൽ മുസ്തമില അല തദബ്ബുരി, ചിന്തിച്ചുകൊണ്ടുള്ള പാരായണം ചെയ്യൽ, അഫ്ദലു മിൻ സുർഅത്തി തിലാവ, വേഗത്തിൽ ഓതി തീർക്കുന്ന പാരായണത്തേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. അല്ലത്തീ ലാ യഹ്സുലു ബിഹാ ഹാദൽ മഖ്സൂദ്, ധൃതി പിടിച്ചുകൊണ്ടുള്ള വേഗത്തിലുള്ള പാരായണം കൊണ്ട് ഖുർആൻ എന്തിനു വേണ്ടിയാണോ അള്ളാഹു അവതരിപ്പിച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കുക സാധ്യമല്ല. പിന്നെ വലിയതദക്കറ ഉലുൽ അൽബാബ് ഐ ഉലുൽ ഉഖൂലി സ്വഹീഹ, തെളിഞ്ഞ ബുദ്ധിയുള്ളവർ, വക്രതയില്ലാത്ത ബുദ്ധിയുള്ളവർ, അവർ ഓർമ്മിക്കുവാൻ വേണ്ടി. യതദക്കറൂന ബി തദബ്ബുരിഹിം ലഹ കുല്ല ഇൽമിൻ മത്ലൂബിൻ, ആവശ്യമുള്ള എല്ലാ അറിവുകളും അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു ഈ ഗ്രന്ഥത്തിലൂടെ. ഫദല്ല ഹാദ അല അന്നഹു ബിഹസ്ബി ലുബ്ബിൽ ഇൻസാനി വഅഖ്ലിഹി യഹ്സുലു ലഹു അത്തദക്കുറു വൽ ഇൻതിഫാഉ ബിഹാദൽ കിതാബ്. ഈ പരാമർശത്തിലടങ്ങിയ മറ്റൊരു പൊരുൾ, ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അവനവനെക്കൊണ്ട് സാധിക്കും. അതാണ് വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വിശദീകരിക്കുന്നു, ബറക്കത്തുൽ ഖുർആനി മിൻ ഇദ്ദത്തി ഔജുഹിൻ, ഖുർആനിൻ്റെ അനുഗ്രഹം, ഖുർആനിൻ്റെ ബറക്കത്തെന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്, വ്യത്യസ്ത കോണിലൂടെ നാം അത് നോക്കിക്കാണുമ്പോൾ. അൽ വജുഹുൽ അവ്വൽ, ഒന്നാമത്തേത്, ഫി സവാബിൽ ഹാസിലി ബി തിലാവത്തിഹി ഫഇന്നഹു മൻ ഖറഅ ഹർഫൻ മിൻഹു ഫലഹു ബികുല്ലി ഹർഫിൻ അശറു ഹസനാത്തിൻ വഹാദിഹി ബറക്കത്തുൻ അളീമ. പാരായണം കൊണ്ട് ലഭിക്കുന്ന പുണ്യമാണൊന്ന്. ഹദീസിൻ്റെ താൽപ്പര്യപ്രകാരം ഒരു അക്ഷരമുരുവിട്ടാൽ പത്ത് നന്മകളാണ് ആ മനുഷ്യൻ ലഭിക്കുക. ഇത് ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു ബറക്കത്ത് ഈ പറഞ്ഞ ബറക്കത്താകുന്നു. രണ്ടാമത്തേത്, മിൻ ഹൈസു അൽ അസറു അൽ മുതറത്തിബു അലാ സലാസത്തിൻ സവാ ഉൻ കാന ആമൻ ഔ ഖാസൻ ഫൽ ഖാസു മാ യഹ്സുലു ലിൽ ഇൻസാനി ബി തിലാവത്തിൽ ഖുർആനി മിൻ ഇൻഷിറാഹി സുദൂർ വനൂറുൽ ഖൽബ് വതുമഅനീനതുഹു കമാ ഹുവ മുജർറബുൻ ലിമൻ ഖറഅൽ ഖുർആൻ ബിതദബ്ബുരിൻ. ചിന്തിച്ചുകൊണ്ടും ആശയം ഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ഖുർആൻ ഓതുമ്പോൾ മനസ്സിന് അത് കുളിരേകുന്നു, സമാധാനം പ്രദാനം ചെയ്യുന്നു, മാനസികമായ വിശാലതയ്ക്കും വികാസത്തിനും അത് അവനെ സഹായിക്കുന്നു. വഅമ്മൽ ആമു ഫഇന്നല്ലാഹ തആല ഫതഹ ഹാദാ ബിഹാദൽ ഖുർആൻ മഷാരിഖൽ അർദി വമഗാരിബഹ. ഈ ഗ്രന്ഥം, ഇതിൻ്റെ നന്മകൾ അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വ്യാപകമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥം മുഖേനയാണ് അള്ളാഹു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ജയിച്ചടക്കിയത്. ഈ ഗ്രന്ഥം കൊണ്ടാണ് അള്ളാഹു അവർക്കതിന് സാധ്യത നൽകിയത്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. കിഴക്കും പടിഞ്ഞാറുമെല്ലാം ഖുർആൻ എത്താൻ, ഇസ്ലാം എത്താൻ, ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം അത് പകരാൻ, അത് പ്രകാശിക്കാൻ. വഇന്നൽ മുസ്ലിമീന ലമ്മാ കാനു മുതമസ്സിഖീന ബിഹാദൽ കിതാബി, വിശ്വാസികൾ മുസ്ലിങ്ങൾ ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴൊക്കെ സാദു അൽ ആലമ കുല്ല, ലോകത്ത് എല്ലാ ഭാഗത്തും അവർക്ക് നേതൃത്വം കൈവന്നു. വലാ ശക്ക അന്ന ഹാദാ മിൻ മിനൽ ബറക്കത്ത് ബിഹാദൽ ഖുർആൻ, ഒരു സംശയവും വേണ്ട, ഇത് ഖുർആനിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു, ബറക്കത്തിൽപ്പെട്ടതാകുന്നു എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹസ്സൽ ഇൻസാന അലാ തദബ്ബുരിൽ ആയാത്തി, ഈ ആയത്ത് മറ്റൊന്നുകൂടി അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓതേണ്ടത് എന്നതിന് ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വഅൻ ലാ യുഖ്റഅൽ ഖുർആൻ ഖിറാഅത്തൻ ലഫ്ലിയ ഫഖത്ത്, അക്ഷരപരമായ ഒരു പാരായണം, കേവലം അക്ഷരപാരായണം മാത്രമല്ല, അതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അക്ഷരപാരായണം നടത്തുന്ന ആളുകളെ അള്ളാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 76:8 വചനത്തിലൂടെ അള്ളാഹു ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ വചനത്തിൽ കാണാം, വമിൻഹും ഉമ്മിയൂന, അവരിൽ നിരക്ഷരന്മാരായ ആളുകളുണ്ട്. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി, വേദഗ്രന്ഥത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആളുകളെക്കുറിച്ച്, വേദക്കാരെക്കുറിച്ച് പറഞ്ഞത്, വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് ഊഹാപോഹങ്ങൾ മാത്രമാണ് അറിയുക. എന്തുകൊണ്ട്? അവർ കേവലം അക്ഷരം പാരായണം ചെയ്യുന്നവരാകുന്നു. ആശയം ഗ്രഹിക്കാതെ, ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യത്തെ തിരിച്ചറിയാതെ കേവലം അക്ഷരങ്ങളെയാണവർ പിൻപറ്റുന്നത്. യഅനി ഖിറാഅത്തൻ ലഫ്ളിയ ഫഖത്. ഫവസഫഹുമുല്ലാഹു ബിഅന്നഹും ഉമ്മിയൂൻ, അതുകൊണ്ട് അല്ലാഹ് അവരെ വിശേഷിപ്പിച്ചു, അവർ നിരക്ഷരന്മാരാകുന്നു. കാരണം ലിഅന്നഹും ലം യൻതഫിഉ ബിൽ ഖുർആനി, അവർ ഗ്രന്ഥം കൊണ്ട്, ഖുർആൻ കൊണ്ട് ഉപകാരമെടുത്തില്ല. ഇദ് ലാ യുംകിനു അയുൻതഫ ബിൽ ഖുർആനി ഇല്ലാ ബിഫഹ്മി മആനീ, ഖുർആനിന്റെ ആശയം ഗ്രഹിച്ചാലല്ലാതെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ കഴിയില്ല. ഫഇദാ ലം തഫ്ഹമു മആനീഹി صار العربي والعجمي على حد سواء. ആശയം ഗ്രഹിക്കാതെ ഓതുന്നത് അറബിയാകട്ടെ അനറബിയാകട്ടെ ഒരുപോലെയാകുന്നു. അറബിയായതുകൊണ്ടോ അല്ലെങ്കിൽ അനറബിയായതുകൊണ്ടോ ഖുർആൻ കൊണ്ട് ഒരു ഫലവും അവർക്ക് ലഭിക്കുകയില്ല. ഖുർആനിൻ്റെ ശരിയായ ആശയം ഗ്രഹിക്കാതെ പാരായണം ചെയ്താൽ. മറ്റൊന്ന്, അന്ന തദബ്ബുറൽ ഖുർആൻ ഫറളുൻ, അദ്ദേഹം വിശദീകരിക്കുന്നു, ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കൽ അത് നിർബന്ധമായ കാര്യമാകുന്നു. ലി അന്നൽ അമല ബിൽ ഖുർആനി ഫറദുൻ, കാരണം ഖുർആൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നതുകൊണ്ട്. വലാ യത്തിമുൽ അമലു, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇല്ലാ ബി തദബ്ബുരി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാലല്ലാതെ. വമാ ലാ യത്തിമുൽ ഫറദു ഇല്ലാ ബിഹി ഫഹുവ ഫറദുൻ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരു ഫറളായ കാര്യം ചെയ്യാൻ വേറൊരു കാര്യം അതാവശ്യമാണുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഫറളായിട്ട് മാറും. വലാക്കിൻ ഹലി തദബ്ബുറു ഫറളു ഐനിൻ അം ഫറളു കിഫായ, മറ്റൊന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച, ഇത് വ്യക്തിപരമായ ബാധ്യതയാണോ അല്ല സാമൂഹ്യ ബാധ്യതയാണോ എന്നതാണ്. അവിടെ പറയുന്ന ഉത്തരം ഹസ്ബൽ ഹാൽ, അത് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ഖദ് യകൂനു ഫറളു ഐൻ, ചിലപ്പോഴത് വ്യക്തിപരമായ ബാധ്യതയായിട്ട് മാറും. വഖദ് യകൂനു ഫറളുൽ കിഫായ, ചിലപ്പോൾ സാമൂഹ്യ ബാധ്യതയായിട്ട് മാറും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാം കേവല പാരായണത്തിൽ ഒതുക്കാതെ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഗ്രന്ഥത്തോട് പൂർണ്ണമായി കൂറു പുലർത്തിക്കൊണ്ടാകണം ഒരു യഥാർത്ഥ വിശ്വാസി ഗ്രന്ഥം പാരായണം ചെയ്യേണ്ടതെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേവല പാരായണമല്ല ഈ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്നത് സൂറത്ത് സ്വാദിലെ 29 വചനം കൃത്യമായി നമ്മൾ അറിയിക്കുന്നു. ആ വചനം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു, നാം അത് താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. ലിയദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാൻ വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിന് വേണ്ടിയും. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടർന്ന് 30 വചനം, വവഹബ്നാ ലിദാവൂദ സുലൈമാന നിഅമൽ അബ്ദ് നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വവഹബ്ന, നാം പ്രദാനം ചെയ്തു. ലിദാവൂദ, ദാവൂദിന്. സുലൈമാന, സുലൈമാനെ. നിഅമ, വളരെ നല്ലത്, വളരെ നല്ലവനാണ്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. അവ്വാബ്, വളരെ മടക്കം അല്ലെങ്കിൽ പശ്ചാത്താപം ഉള്ളവനാകുന്നു. അതായത് ദാവൂദിന് നാം സുലൈമാനെ പ്രദാനം ചെയ്തു. അദ്ദേഹം വളരെ നല്ല അടിയാൻ. നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള ആളാകുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ദാവൂദ് അലൈഹിസ്സലാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുമാണ് പരാമർശം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ, അള്ളാഹു അറിയിക്കുന്നു, അന്നഹു വഹബ, അള്ളാഹു നൽകി, ദാനമായി നൽകി. ലി ദാവൂദ, ദാവൂദിന്. സുലൈമാന, സുലൈമാനിനെ. ഐ നബിയൻ, പ്രവാചകനായിക്കൊണ്ട് നൽകി. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാം എന്ന മകനെ നൽകി എന്നതല്ല പ്രധാനം, മറിച്ച് ആ മകനെ പ്രവാചകനാക്കി എന്നതാണ്. കമാ ഖാല അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നംലിലെ 16-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വവരിസ സുലൈമാനു ദാവൂദ്, ദാവൂദിന് സുലൈമാനെ അനന്തരാവകാശിയായി നൽകി. ഐ ഫിൻ നുബുവ്വത്തി, അവിടെ അനന്തരാവകാശിയായി നൽകി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ കാര്യത്തിലല്ല, മറിച്ച് പ്രവാചകത്വത്തിൻ്റെ കാര്യത്തിലാണ്. വഇല്ലാ ഫഖദ് കാന ലഹു ബനൂന ഗൈറുഹ്, അങ്ങനെയല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാമിക്ക് ധാരാളം മക്കൾ വേറെയും ഉണ്ടായിരുന്നു. പിന്നെന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സുലൈമാനെ നൽകിയെന്ന് പറഞ്ഞത്? അത് പ്രവാചകനായി അദ്ദേഹത്തെ നിശ്ചയിച്ചു എന്ന അർത്ഥത്തിലാകുന്നു. ഏതായിരുന്നാലും അള്ളാഹു ആ മഹാനായ പ്രവാചകൻ, അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരും ജീവിച്ചതെന്ന് ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടങ്ങുന്ന, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, അങ്ങനെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി. ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി ആലി യമാനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദീ അലി അമാനി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, കതോർക്കാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം, സൂറ അൽ അഅ്റാഫ്, 42 മുതൽ 51 വരെ വചനങ്ങൾ. പാരായണം സലാഹ് അൽ മുസ്ലിം.
5: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ ഓരോ ദിനവും ഓരോ ജുസ്ഉകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ ആറാം ജുസ്ഇന്റെ പൂർണ്ണമായ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽ ഹാഫിൽ അബ്ദുറഷീദ് സൂഫി.

بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت

وكتبنا عليهم فيها أن النفس بالنفس والعين بالعين

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പരിപാടിയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഖുർആനിലെ 6-ാം ജുസ് പൂർണ്ണമായും പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ അബ്ദുർ റഷീദ് സൂഫി.
1: أعوذ بالله من الشيطان الرجيم.

ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 471-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 471-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: أعوذ بالله من الشيطان الرجيم
2: فإذا نفخ في الصور

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
0: പീസ് റേഡിയോ തഫ്സീറു സഅദി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിന, മദീനയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 വചനങ്ങളാണ് ആകെ ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ

0: ഒന്ന് മുതൽ അഞ്ച് വരെ വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തഫ്സീർ സാദിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് പാരായണം കേട്ട ഉടനെ ഓരോ വാക്കിൻ്റെയും ആയത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായും അതിനുള്ള ശ്രമമുണ്ടാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ലം യക്കുൻ, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുംഫക്കീന, വേറിട്ട് അഥവാ നീങ്ങി വിട്ട് പോരുന്നവർ. ഹത്ത തഅ്തിയഹും, അവർക്ക് വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. റസൂലുൻ, ഒരു റസൂൽ. മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്ന്. യത്ലു, ഓതിക്കൊടുക്കുന്ന. സുഹഫൻ, ചില ഏടുകളെ. മുത്തഹറ, ശുദ്ധിയാക്കപ്പെട്ട അഥവാ പരിശുദ്ധമാക്കപ്പെട്ട. ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു. കുതുബുൻ, രേഖകൾ. ഖയ്യിമ, ചൊവ്വായുള്ളതായ, ശരിയായിട്ടുള്ളതായ, ബലവത്തായ. വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിംബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവന് നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീന, മതത്തെ, മത നടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഋജുമാനസരായ നിലയിൽ അഥവാ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്വലാത, നമസ്കാരം. വയുത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത, സകാത്ത്. വസാലിക, അതത്രേ. ദീനുൻ, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ. അഞ്ച് ആയത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി ഈ ഓരോ ആയത്തുകളെയും മുഴുവനായി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആൻ പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അർത്ഥം പഠിക്കുന്നതോടൊപ്പം, വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം, ആയത്തുകളുടെ മുഴുവനായ അർത്ഥവും കൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവനായ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.

0: വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല. അതായത് പരിശുദ്ധി നൽകപ്പെട്ട അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ,
0: അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതിക്കേൽപ്പിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നതുവരെ.
1: ഫീഹാ കുതുബും ഖയ്യിമ,
0: അവയിൽ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണുള്ളത്.

0: കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമാനസ്കരായ നിലയിൽ അവനാരാധിക്കാനും നമസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം.
1: വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ വാക്കർത്ഥങ്ങളും മുഴുവനായിട്ടുള്ള ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും അർത്ഥവും നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. ഇനി അതിൻ്റെ വിശദീകരണം മഹാനായ നാസിറു സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ്. അതിൻ്റെ പരിഭാഷയാണ്, മലയാള വിവർത്തനമാണ് നമ്മളിനി കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിന് സലീം ആണ് ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, അതിൻ്റെ വായന നമുക്ക് ശ്രദ്ധിക്കാം.
2: അള്ളാഹു പറയുന്നു, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ ആയിട്ടില്ല, അതായത് ജൂതരും ക്രിസ്ത്യാനികളും ആയിട്ടില്ല. ബഹുദൈവ വിശ്വാസികളും മറ്റു സമൂഹങ്ങളിൽപ്പെട്ടവരും വേറിട്ടു പോരുന്നവർ ആയിട്ടില്ല. അവർ നിലകൊള്ളുന്ന വഴികേടിൽ നിന്നും വിട്ടുപോന്നില്ലെന്ന് മാത്രമല്ല, ആ വഴിപിഴവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും കാലങ്ങൾ കടന്നുപോകുന്നത് അവരിൽ കൂടുതൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നു കിട്ടുന്നതുവരെ, അതായത് പ്രകടവും വ്യക്തവുമായ തെളിവ് എന്നർത്ഥം. തുടർന്ന് ആ ബയ്യിനത്ത് അഥവാ വ്യക്തമായ തെളിവ് എന്താണെന്ന് വിശദീകരിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൂതൻ നിയോഗിക്കപ്പെട്ടത്. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സംസ്കരിക്കാനും ജ്ഞാനം പഠിപ്പിക്കാനുമുള്ള ഒരു വേദഗ്രന്ഥം ആ ദൂതന് ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു.
1: ഇൻഷാ അല്ലാ, ഈ സൂറത്തിന്റെ ബാക്കി 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പഠനം മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദിയുടെ പാരായണം.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ.
1: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ. തൻസീലിൻ്റെ ഈ എപ്പിസോഡിൽ സൂറത്തു സുമർ, സൂറത്തു അൽ മുഅ്മിൻ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ ഖാരി വദീഉ അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു സുമർ, സൂറ അൽ മുഅ്മിൻ ഈ അധ്യായങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി വദീർ അൽ യമാനി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 13-15 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അൽഹംദുലില്ലാഹ് സൂറത്തുൽ ബഖറയിൽ നിന്നും 12 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്ന് 13, 14, 15 ആയത്തുകളാണ് എടുക്കുന്നത്.

يستهزئ بهم ويمدهم في طغيانهم يعمهون. وإذا قيل لهم آمنوا وإذا قيل لهم കീല ലഹുമല്ല ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. ഖീല ലഹും ആമിനു കമാ ആമന. ഇവിടെ മദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ് മുൻഫസിൽ. കമാ ആമന ആമന നാസു. നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. അന്നാസു ഖാലു അനുമിനു. ഖാഫ് ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കണം. ഖാലു മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ. ഇവിടെയും മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അനുമിനു അനുമിനു എന്നല്ല, അനുമിനു അനുമിനു. കമാ ആമന മദ് മുൻഫസിൽ. ആമന സുഫഹ. ഇവിടെ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഇനി അവിടെ നീട്ടി നിർത്തുന്ന സമയത്ത് ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ആമന സുഫഹ. വളരെ നേരിയ തോതിലാണ് ഹംസ, അഥവാ കൽക്കലയൊന്നും വരാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അലാ ഇന്നഹും. ഇവിടെയും മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇന്നഹും നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. ഹുമുസ്സുഫഹ മദ് മുത്തസിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. വലാകില്ല യഅലമൂൻ. വലാകില്ല കിൻ ല വലാക്കിൻ ല. സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം. ബിലാഗുന്ന നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അതാണ് ബിലാഗുന്ന. വലാക്കില്ല വലാക്കില്ല വലാക്കിൻ ല എന്ന് പറയരുത്. വലാക്കില്ല യഅലമൂൻ വലാക്കില്ല യഅലമൂൻ. ഇനി പതിനാലാമത്തെ ആയത്ത്. وإذا لقوا الذين آمنوا قالوا آمنا وإذا لقوا الذين وإذا ألا وإذا وإذا لقوا لقوا الذين لقوا الذين قاف ندو تشارم شديكنم تشرناكن أباغمان قاف لقوا الذين إن أورد لقوا الذين الذين ألا الذين آمنوا قالوا آمنا ഖാലൂ മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ആമന്ന എന്നതിൽ ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നു. മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഖാലൂ ആമന്ന. നൂന് ശദ്ദുണ്ട്, മണിക്കണം. വഇദാ ഖലൗ ഇലാ ഷയാത്തൈനിഹിൻ. വഇദാ വഇസാ ല വഇദാ ഖലൗ ഇലാ ഖലൗ ഖ خلو إلى خلو إلى شياطينهم شياطينهم طاء എന്ന ഉച്ചാരണം ശ്രദ്ധിക്കണം. طاء എന്ന അക്ഷരത്തിന് ഇത്ബാഖ് എന്ന സിഫത്ത് ഉണ്ട്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഇത്ബാഖ്. അപ്പോൾ طاء طي طو أط أط شياطينهم قالوا إنا معكم قالوا ഇന്ന. ഇവിടെയും മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇന്ന നൂന് ശദ്ദ്, മണിക്കണം. മഅകും മഅകും ഐന്. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ഇന്ന മഅകും മഅകും ഇന്നമാ നഹ്നു ഇന്നമാ നൂന് ശദ്ദ്, മണിക്കണം. നഹ്നു തൊണ്ടയുടെ മധ്യഭാഗം. നഹ്നു നഹ്നു ആവരുത്, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ ഇങ്ങനെ ഓതരുത്. നഹ്നു മുസ്തഹ്സിഊൻ മുസ്തഹ് ത ഉച്ചരിക്കുന്ന സമയത്തും അതിനെ വളരെ ലേറ്റായിട്ട് സ്വരഭാരത്തിലാക്കരുത്. മുസ്തഹ്സിഊൻ അല്ല മുസ്തഹ് മുസ്തഹ്.
അതുപോലെ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തൊണ്ടയുടെ താഴെ ഭാഗത്തു നിന്നും വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഹ ഹി ഹു എഹ് മുസ്തെഹ് മുസ്തെഹ്സി ഊൻ. അവിടെ മുസ്തെഹ്സി ഊൻ ഹംസ, അതും തൊണ്ടയുടെ താഴെ ഭാഗമാണ് അതിൻ്റെ മഖ്റജും. മുസ്തെഹ്സി ഊൻ. പതിനഞ്ചാമത്തെ ആയത്ത് അല്ലാഹു യസ്തെഹ്സി ഉബിഹിം. അല്ലാഹു അല്ലാഹു യസ്തെഹ് യസ്തെഹ്സി ഉ. നേരത്തെ മുസ്തഹ്സി ഊൻ പറഞ്ഞതുപോലെ തന്നെ യസ്തെഹ്സി ഉ, ത ഉം ഹ ഉം പിന്നെ ഹംസയൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റേതായ മഖ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. യസ്തെഹ്സി ഉ ബിഹിം വയമുദ്ദുഹും. വയമുദ്ദുഹും മീമിന് ദമ്മാണ്, വയമുദ്ദു അതുപോലെ ദാലിന് ദമ്മാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയമുദ്ദുഹും സുക്കൂൻ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, സുക്കൂനല്ല, രണ്ടിനും മീമിനും ദാലിനും ദമ്മാണ്. വയമുദ്ദുഹും ഫി വയമുദ്ദുഹും ഫി. സാക്കിനായ മീമിന് ശേഷം ഫ വരുമ്പോൾ പ്രത്യേകം മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വയമുദ്ദുഹും ഫി വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം തുഗ്യാനിഹിം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തുബാഖ് എന്ന സിഫത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തുഗ്യാനിഹിം യഅമഹൂൻ യഅമഹൂൻ. അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണം ഒന്നുകൂടെ കേൾക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 13, 14, 15 ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഭംഗിയായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറയിലെ 13 മുതൽ 15 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾ ശ്രവിച്ചത് സുറാഹൂദ് 6 മുതൽ 12 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറാസദ് താഹർ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ അന്നിസയിലെ 145 മുതൽ 151 കൂടിയ വചനങ്ങൾ പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 145 മുതൽ 151 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ فَتَنَّا سُلَيْمَانَ وَأَلْقَيْنَا عَلَى كُرْسِيِّهِ جَسَدًا ثُمَّ أَنَابَ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫ് സ്വാദിലെ 34-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വലഖദ് ഫതന്ന, നാം പരീക്ഷണം നടത്തുകയുണ്ടായി. സുലൈമാന, സുലൈമാനെ. വ അൽഖൈന, നാം ഇടുകയും ചെയ്തു. അലാ കുർസിയിഹി, അദ്ദേഹത്തിൻ്റെ പീഠത്തിന്മേൽ, അല്ലെങ്കിൽ സിംഹ

ഇവിടെ അൽ ഫിത്ന ഹിയ അൽ ഇഖ്തിബാറു വൽ ഇംതിഹാനു വൽ ഇബ്തിലാഉ. ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എന്താണ് ഈ ഫിത്ന? മാ ഹിയ തബീഅത്തുൽ ഫിത്ന വമാ ഹഖീഖത്തുൽ ജസദ് അല്ലദി ഉൽഖിയ അലൽ കുർസി. ചില മുഫസ്സിറുകൾ ചോദിക്കുന്നു, എന്താണ് ഇവിടുത്തെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇട്ടു എന്ന് പറയുന്ന ആ ജസദ്? കുല്ലു മാ വറദ ഫി തഫാസീരി മിൻ ഹാദിഹി ദിവായാതി ഫഹുവ ബാത്തിലുൻ. തഫ്സീറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന എല്ലാ ഉദ്ധരണികളും അത് അർത്ഥശൂന്യമാകുന്നു, അല്ലെങ്കിൽ ബാത്തിലാകുന്നു, നിരർത്ഥമാകുന്നു. യുനാഫി ഇസ്മത്തൽ അംബിയായി, പ്രവാചകന്മാരുടെ പാപ സുരക്ഷിതത്വത്തിന് നിരക്കാത്ത കാര്യങ്ങളാകുന്നു. വയുനാഫി ജലാലത്തി ഖദരിഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ മഹത്വത്തിന് നിരക്കാത്ത കാര്യമാകുന്നു. ഫൽ വാജിബു ഇമ്രാറു ഹാദിഹിൽ ആയാത്തി അലാ ലാഹിരിഹ കമാ ജാഅത് വൽ ഇംസാകു അനിൽ ഖൗദി ഫീമാ വറാഅഹ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞ ആയത്തിന്റെ പ്രത്യക്ഷമായ കാര്യം അത് മനസ്സിലാക്കലല്ലാതെ വിശദാംശങ്ങൾ പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് പ്രവേശിക്കലും അങ്ങനെ അത് വിശദമായി ചികഞ്ഞ് അന്വേഷിക്കലും അത് വിശദീകരിക്കലും ഗുണകരമല്ല. ഫല്ലാഹു തബാറക വതആല അഅലമു ബിഹ, അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹുവാകുന്നു. ലം യഅതിന ഫി ഹദീസിൻ സ്വഹീഹിൻ അനിൽ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറു ലിഹാദിഹിൽ ഫിത്ന വല തഫ്സീറു ലിഹാദൽ ജസദി അല്ലദി ഉൽഖിയ അലാ കുർസിയി സുലൈമാൻ അലൈഹി സലാം. ഇവിടെ അള്ളാഹു പറഞ്ഞ പരീക്ഷണം ഏതാണെന്നത് സ്വഹീഹായ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇടപെട്ട കസേരയിൽ, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇടപ്പെട്ടു എന്ന് പറയുന്ന ആ ജസദിനെക്കുറിച്ചും സ്വഹീഹായ ഹദീസിൽ പരാമർശമില്ല. അതുകൊണ്ട് സുരക്ഷിതമായ മാർഗം അള്ളാഹു ആ പറഞ്ഞ കാര്യം ഒരു പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായി എന്ന കാര്യം മനസ്സിലാക്കലാകുന്നു. അതുതന്നെയാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞ കാര്യം. ഐ ഇബ്തലൈനാഹു വഖ്തബർനാ ബി ദഹാബി മുൽക്കിഹി വ ഇൻഫിസാലിഹി അൻഹു ബി സബബി ഖലലിൻ ഇഖ്ലതുഹു ഇഖ്തലതുഹു അത്തബീഅത്തുൽ ബശരിയ്യ. അല്ലാമ സഅദി റഹ്മല്ലാഹും പറയുന്നു, അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു എന്നതാണ്. അപ്പോൾ അതിലപ്പുറം നമ്മുടെ വകയായി നമുക്ക് വിശദീകരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു വിശദീകരണം സ്വഹീഹായ ഹദീസിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. തുടർന്ന് 35-ാമത്തെ വചനം, ഖാല റബ്ബി ഗ്ഫിർലി വഹബ്ലി മുൽക വഹബ്.

റബ്ബ്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇഗ്ഫിർലി, എനിക്ക് പൊറുത്തു തരേണമേ, വഹബ്ലി, എനിക്ക് പ്രദാനം ചെയ്യുകയും വേണമേ, മുൽക്കൻ, ഒരു രാജത്വം, ലാ യംബഗി, സൗകര്യപ്പെടാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത, ലി അഹദിൻ, ഒരാൾക്കും, മിം ബഅദി, എന്റെ ശേഷം, ഇന്നക അന്ത, നിശ്ചയമായും നീ എത്രേ, അൽവഹാബ്, മഹാദാനശീലൻ, വളരെ പ്രദാനം ചെയ്യുന്നവൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് പൊറത്തു തരയണമേ, എന്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത അഥവാ സൗകര്യപ്പെടാത്ത ഒരു രാജ്യത്വം നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ, നിശ്ചയമായും നീ എത്രേ മഹാദാനശീലനായുള്ളവൻ. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, മറ്റൊരാൾക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ആധിപത്യം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഫകാന സുലൈമാനു അലൈഹിസ്സലാത്തു വസ്സലാം നബിയൻ മലിക്കൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനും രാജാവുമായിരുന്നു. വലതദുൻ അന്നഹു കാന യുരീദു ദുനിയ, ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. ഭൗതികമായ കാര്യങ്ങൾ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. അല്ലേ, ഭൗതികമായ വിഷയത്തിൽ വലിയ

0: താൽപര്യം കാണിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഫൽ അംബിയാഉ ലൈസ ലഹും ഹം മുൻ ഫി ദുനിയാ, അള്ളാഹു തെരഞ്ഞെടുത്ത് അയക്കുന്ന പ്രവാചകന്മാരാരും തന്നെ ദുനിയാവിൽ ഏറെ താൽപര്യം കാണിക്കുന്നവരായിരുന്നില്ല. അൽ അംബിയാഉ അസ്ഹദുന്നാസി ഫി ദുനിയാ, മനുഷ്യരിൽ ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തി കാണിച്ചിരുന്ന ആളുകൾ അത് പ്രവാചകന്മാരായിരുന്നു. വലാക്കിൻ അറാദബിൽ മുൽക്കി അല്ലദീലാ എം ബഗീലി അഹദിൻ മിൻ ബഅദിഹി, തന്റെ ശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം അദ്ദേഹം ആഗ്രഹിച്ചത് അയ്യസ്തഈനബിഹി അലാ നശ്രി ദീനില്ലാഹി അസ്സവജൽ, അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ അത് തനിക്ക് സഹായമായി മാറുന്ന തരത്തിലുള്ള ആധിപത്യമാകുന്നു എന്നതല്ലാതെ ഭൗതിക സുഖാഡംബരങ്ങളോ ഭൗതികമായ താൽപര്യങ്ങളോ അല്ല അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനം അത്യുന്നതമാകാനുള്ള പ്രവർത്തനത്തിൽ അത് തന്നെ സഹായിക്കുന്ന തരത്തിലുള്ള ആധിപത്യമാണ് അദ്ദേഹം അള്ളാഹുവോട് ആവശ്യപ്പെട്ടത്. മഹാനായ മുഫസ്സിർ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, ബദഅ ബി ത്വലബിൽ മഗ്ഫിറത്തി ഖബ്ല ത്വലബിൽ മുൽക്കിൽ അദീം, ഇവിടെ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മുൽക്കിന് വേണ്ടി ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ചത് പാപമോചനത്തിന് വേണ്ടിയാകുന്നു. ഖാല റബ്ബി ഗ്ഫിർലീ, ആ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് നീ പൊറുത്തു തരണേ. അല്ലദീ ലാ യംബഗീലി അഹദിം മിൻ ബഅദിഹി, തന്റെ കാലശേഷം മറ്റൊരാൾക്കും കിട്ടാത്ത മുൽക്ക് തരണേ എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് മഗ്ഫിറത്തിന് വേണ്ടിയാകുന്നു. വദാലിക ലിഅന്ന സവാല അസരി ദുനൂബ് ഹുവല്ലദി യഹ്സുലു ബിഹി അൽ മഖ്സൂദു, പാപങ്ങൾ, ആ പാപങ്ങൾ നീങ്ങിപ്പോവുക എന്നത്, അള്ളാഹു പാപങ്ങൾ പൊറുക്കുക എന്നത് അനുഗ്രഹം ലഭിക്കാൻ അതാണ് കാരണം. വലിയൊരു പാഠമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഏത് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നീങ്ങിക്കിട്ടാനും പാപങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നയിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ മഹാമാരിയുടെ കാലത്ത്, കോവിഡിൻ്റെ കാലത്ത് നമുക്കൊരു വലിയ പാഠമാണ് ആ വചനം. പലപ്പോഴും മനുഷ്യൻ്റെ പാപങ്ങൾ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള മഹാമാരികളും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും മനുഷ്യനെ ബാധിക്കാൻ കാരണമാകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാകുന്നു. ഫദ്ദുനൂബു ബിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ പാപങ്ങൾ, തതറാക്കമു അലൽ ഖൽബി വതംനഉഹു മിൻ കസീരിൻ മിനൽ മസാലിഹി, അത് കുന്നുകൂടുമ്പോൾ, പാപങ്ങൾ അട്ടിയായി കുന്നുകൂടുമ്പോൾ അത് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ തടയാൻ കാരണമായി തീരുന്നു. നമ്മുടെ നന്മക്ക് വിഘാതമായി നിൽക്കാൻ അത് നിൽക്കുന്നു. ഫയസ് അലുൽ ഇൻസാനു അത്തഖല്ലുസ മിൻ ആസാരി ഹാദിഹി ദുനൂബ് ഖബ്ല അൻ യസ്അല മാ യുരീദ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഒരു നന്മക്കു വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാകുന്നു. ഇതൊരു വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് ആരോഗ്യം തരണേ, അല്ലെങ്കിൽ ഐശ്വര്യം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പാപങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതത്തിന് വേണ്ടി തയ്യാറാകണം. വൽ മഗ്ഫിറത്തു മഅഖൂദത്തുൻ മിനൽ മിഗ്ഫരി, പിന്നെ അദ്ദേഹം ആ പദത്തെ വിശകലനം ചെയ്യുകയാണ്. മിഗ്ഫർ എന്ന പദത്തിൽ നിന്നാണ് മഗ്ഫിറത്ത് എന്നത് വന്നത്. എന്താണ് മിഗ്ഫർ എന്ന് പറഞ്ഞാൽ, വഹുവല്ലദി യൂദഉ അലർ റഅ്സി, തലയിൽ വെക്കുന്ന ഒന്നാകുന്നു. യുദ്ധരംഗത്തൊക്കെ തലക്ക് വെട്ടും കുത്തുമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി, തല സുരക്ഷിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനാണ് മിഗ്ഫർ എന്ന് പറയുന്നത്. ലിഇത്തിഖാഇ സിഹാമി ഫി ഹാലിൽ ഖിതാൽ വഹുവ ശൈഉൻ മിൻ ഹദീദിൻ തൽബസു തഹ്തൽ ബൈദ, അല്ലേ, മനുഷ്യർ ധരിക്കുന്ന ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു വസ്തുവാണ് മിഗ്ഫർ. ഈ പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് എന്ന പദം വരുന്നത്. ഫഹുവ യഖി അർ റഅ്സ വഫി നഫ്സിൽ വഖ്തി യസ്തുറുഹു, തലയെ അത് പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നതോടൊപ്പം തന്നെ തലയെ അത് മറക്കുകയും ചെയ്യുന്നു, മറച്ചു വെക്കുകയും ചെയ്യുന്നു. വലിഹാദ നഖൂൽ ഇന്ന മഗ്ഫിറത്ത ദുനൂബ് പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ സതുർഹ അനിൽ ഖൽഖി, അത് സൃഷ്ടികളിൽ നിന്ന് അത് മറച്ചുവെക്കലാകുന്നു. ഒന്ന്, അള്ളാഹുവെ പാപങ്ങൾ പൊറുക്കണേന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അത് അറിയിക്കല്ലേ എന്നത് അതിലടങ്ങിയിരിക്കുന്നു. മഅ തജാവുസി അൻ ഉഖൂബതിഹ ഐ അന്നൽ മഗ്ഫിറത ജാമിഅത്തുൽ ലിമഅനയൈനി ഹുമാ അസ്സത്ർ വത്തജാവുസു അനി ദംബി. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു തരലും മറ്റൊരാളും അത് അറിയാതിരിക്കലുമാകുന്നു. അന്നല്ലാഹു തആല ലാ യുആഖിബു അലൈഹി, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന ആളുകളെ അതിൻ്റെ പേരിൽ, ആ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പിന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അതോടൊപ്പം തന്നെ മറ്റൊരാളും അത് അറിയാൻ ഇടയാവുകയും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, വഹബലി മുൽക, യഅനി അഅ്തിനി മുൽക, നീ എനിക്ക് ആധിപത്യം തരണേ. ലാ യംബഗി ലി അഹദി മിൻ ബഅദി, എന്റെ ശേഷം മറ്റൊരാൾക്കും അനുയോജ്യമല്ലാത്ത, ലഭിക്കാത്ത ഒരു ആധിപത്യം. ഐ ലാ യസ്ലുഹു അൻ യകൂന ലി അഹദി മിൻ ബഅദി യഅനി മുൽക്കൻ അളീമൻ ലാ യുകഫിറു ഫീഹി അഹദുൻ മിൻ ബഅദി ഫഗഫറ അല്ലാഹു ലഹു വസ്തജാബ ല. എന്റെ കാലശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം നീ എനിക്ക് തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ എന്നും പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ തെറ്റുകൾ അള്ളാഹു പൊറുത്തു കൊടുത്തു. അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് മറ്റാർക്കും ലഭിക്കാത്ത ആധിപത്യം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അന്നൽ മുറാദ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി എന്നതിന്റെ ഉദ്ദേശ്യം, ഐ മുൽക്കൻ ലാ യഗ്ലിബുഹു അലൈഹി അഹദുൻ, അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ഒരധികാരം അതാർക്കും ലഭിക്കാതിരിക്കണം. വയുഅയ്യിദുൽ ഖൗൽ, ഈ പറഞ്ഞത് അതിന് ശക്തിപ്പെടുത്തുന്നതാകുന്നു പ്രവാചകന്റെ വചനം. പ്രവാചകൻ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ അവിടെ നമസ്കരിക്കുമ്പോൾ കൈ മുകളിൽ മുൻഭാഗത്തേക്ക് നീട്ടുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു നമസ്കാരശേഷം, എന്താണ് പ്രവാചകൻ താങ്കൾ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ കൈ മുന്നിലേക്ക് നീട്ടിയത്? അപ്പോ പ്രവാചകൻ തിരുമേനി പറയുന്നു, ഞാൻ നമസ്കരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടി. വ അറാദ അയ്യുംസിക്കഹു അയ്യർബിത്തഹു ബിസാരിയത്തിൽ മസ്ജിദി, ഞാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പിടിച്ച് പള്ളിയുടെ ഒരു തൂണിൽ ബന്ധിതനാക്കുമായിരുന്നു. ലിയൽ അബബിഹി സുബിയാൻ അഹ്ലുൽ മദീന, മദീനയിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ രൂപത്തിൽ അവനെ ഞാൻ ബന്ധിതനാക്കുമായിരുന്നു. വക്കാൽ, എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലൗല അന്നി ദക്കർത്തു ഖൗല അഖി സുലൈമാൻ, എന്റെ സഹോദരൻ സുലൈമാൻ അലൈഹിസ്സലാമിയുടെ വാക്ക് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ. എന്താണ് അദ്ദേഹത്തിന്റെ വാക്ക്? വഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, അല്ലാഹുവേ മറ്റൊരാൾക്കും എന്റെ ശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം നീ എനിക്ക് തരണേ എന്ന അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ ആ പിശാചിനെ ഞാൻ പിടിച്ച് പള്ളിയുടെ തൂണിൽ ബന്ധിതനാക്കുമായിരുന്നു. അതാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞത്. മറ്റൊന്ന്, ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീ മഹാദാനശീലനാകുന്നു, അല്ലെങ്കിൽ നീ എത്ര മഹാദാനശീലനായിട്ടുള്ളവൻ. ഹാദിഹി ജുമലത്തുൻ തഅല്ലുഖുഹ ബിമാ ഖബ്ലഹ അന്നഹ മിൻ ബാബി തവസ്സുലി ലമ്മാ സഅലല്ലാഹ മുൽക്കൻ തവസ്സല ഇലല്ലാഹി ബിഇസ്മില്ലദി യുനാസിബു മാ ദഅ ബിഹി. ഇത് അല്ലാഹുവിനോട് അവൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു തവസ്സുലാകുന്നു. നമുക്കറിയാമല്ലോ അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മാഇദയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്, വബുത്തഖൂ ഇലല്ലാഹിൽ വസീല, വബുത്തഖൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപനമാർഗം തേടുക എന്ന്. പല ആളുകളും തെറ്റായി മനസ്സിലാക്കിയത് അള്ളാഹുവിലേക്ക് വസീല തേടേണ്ടത്, തവസ്സുൽ ചെയ്യേണ്ടത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടാകുന്നു. മൺമറഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്നവരുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തവസ്സുൽ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു അനുവദിച്ച തവസ്സുലാണിത്. അള്ളാഹുവിൻ്റെ മഹത്തരമായ അങ്ങേ അറ്റത്തെ ഏറ്റവും ഉത്തമമായ ആ നാമങ്ങൾ കൊണ്ട് വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവേ, നീ മഹാദാനശീലനാകുന്നു, ദാനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്ന അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ടുള്ള ദുആ അതിൽപ്പെട്ടതാകുന്നു. തീർച്ചയായും ഇത്തരം ദുആകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അള്ളാഹുവേ എനിക്ക് നീ പൊറത്തു തരണേ. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഗഫിർലി, എൻ്റെ റബ്ബേ നീ എനിക്ക് പൊറത്തു തരണേ. വഹബിലി മുൽക്കൻ, എനിക്ക് നീ ആധിപത്യം തരണേ. ലാ യംബഗി ലി അഹദിം മിൻ ബഅദി, എൻ്റെ കാലശേഷം മറ്റൊരാൾക്കും സൗകര്യപ്പെടാത്ത അല്ലെങ്കിൽ തരപ്പെടാത്ത ലഭിക്കാത്ത ആധിപത്യം. ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നീ ദാനശീലനിൽ ഏറ്റവും ദാനം നൽകുന്നവനാകുന്നു. നമുക്കും ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ അസ്മാഉകൾ വെച്ചുള്ള ദുആകൾ ദുആ ചെയ്യാൻ സാധിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് അല്ലേ. അദ്കാറു സബാഹിലും അദ്കാറുൽ മസായിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നുമെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മത്തിക്ക, നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസ്, ഞാൻ സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെയുള്ള ധാരാളം ദിക്റുകൾ, ധാരാളം ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമം കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ നാമങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ആളുകളുടെ ഹക്ക് കൊണ്ടോ അല്ലെങ്കിൽ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ, ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം, ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, അതുപോലത്തെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ഇതുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് മാതൃകയില്ല, അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തനിക്ക് ഏറ്റവും നല്ല അധികാരം തരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ രാജാവായി വാഴാൻ വേണ്ടിയോ ഭൗതികമായ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ആറാടിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയോ ആയിരുന്നില്ല. നമ്മൾ നേരത്തെ തഫ്സീൽ മനസ്സിലാക്കി, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ തനിക്ക് സഹായകമാകുന്ന ആധിപത്യത്തെയാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മളും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സ്ഥാനമാനങ്ങളും ഭൗതികമായ സുഖ സൗകര്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന മാർഗത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം. ഏ ദുനിയാവിലെ സുഖങ്ങൾ, അത് കൂടുതൽ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനാവരുത് നമ്മുടെ പരിശ്രമം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്ഥാനമാനങ്ങളും കഴിവും പരമാവധി വിനിയോഗിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. തീർച്ചയായും അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാൻ, നാളെ പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ അതുവഴി നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂസുഫ് അസ്സഈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി ശ്രവിക്കുന്നത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിക്കുന്നത് അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മൾ പുതിയൊരു ചേഞ്ചിലാണുള്ളത്. തബാറക്ക ജുസു കൂടി ഉൾപ്പെടുത്തിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇൻഷാല്ലാ നന്നായിട്ട് വളരെ നല്ല രൂപത്തിൽ മികച്ച നിലക്ക് പങ്കെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം.
3: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഒന്നുകൂടി പറയൂ. നുഹ. ഓക്കെ, മുഴുവൻ പേരെന്താ? നുഹ തന്നെയാണോ?
3: നുഹ ഇ.
2: ഓക്കെ, എവിടുന്നാണ് മോള് വിളിക്കുന്നത്?
3: മലപ്പുറം ജില്ലയില്.
2: മലപ്പുറം ജില്ലയിലെ പോരൂർ. ഓക്കെ, ഖുർആൻ ടെലിക്വിസിൽ ഇപ്പോൾ തബാറക്ക ജുസു കൂടിയുണ്ട്, അമ്മ ജുസുവിൻ്റെ കൂടെ. അപ്പോൾ മോള് തബാറക്കൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്താണ് അവസ്ഥ?
3: ഞാന് ഈ ടീച്ചർ റേഡിയോ ഞാൻ കണ്ടിരുന്നു, പിന്നെ ക്ലാസ് കാണുമ്പോ എനിക്ക് ടൈം കിട്ടലില്ല, അപ്പൊ ഞാൻ എടുക്കലില്ല. ഇപ്പൊ എടുത്തപ്പോ എനിക്ക്, ഞാൻ ഇടക്കൊക്കെ വിളിച്ചു നോക്കലുണ്ട്, അപ്പൊ എനിക്ക് എപ്പോഴും കിട്ടലില്ല. എപ്പൊ ഞാനിങ്ങനെ വിളിച്ചു നോക്കിയപ്പോ കിട്ടിയതാ.
2: അൽഹംദുലില്ല. സന്തോഷായോ? മോള് കേൾക്കലുണ്ട്, ഖുർആൻ ടെലിക്വിസ് ഒക്കെ കേൾക്കലുണ്ട് അല്ലേ?
3: ഇടക്കൊക്കെ കുറച്ചൊക്കെ കേൾക്കലുണ്ട്.
2: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: അഞ്ച്.
2: അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ തബാറക്ക ജുസ് ഒക്കെ മോൾ പഠിച്ചിട്ടുണ്ട്. ശരി, അപ്പോ തബാറക്ക ജുസു കൂടി നമ്മളിപ്പോ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയതാണ്. കാരണം കുറെ ആയിപ്പോ അമ്മ ജുസു ഒക്കെ ഏകദേശം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ല, പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ അമ്മ ജുസു നന്നായിട്ട് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ നമ്മൾ തബാറക്ക കൂടി ഉൾപ്പെടുത്തിയാണ്. മോളെപ്പോലത്തെ കുട്ടികൾക്ക് അതൊരു വീണ്ടും ഖുർആൻ പഠിക്കാനൊരു പ്രേരണ നൽകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ എന്തായാലും ഇനി തബാറക്ക ജുസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ച ശേഷം നമുക്ക് നമ്മുടെ മറ്റുള്ള കുട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൂട്ടുകാരികളോടൊക്കെ പറയണം, വിളിക്കാൻ വേണ്ടി പറഞ്ഞ് നമ്പറൊക്കെ കൊടുക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നുഹ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ? റെഡി അല്ലേ? എന്നാൽ ശ്രദ്ധിക്കൂട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ولا آيته اوديت كتو ها അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്ത ആയത്ത്, ശേഷമുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഹലോ.
3: ഹലോ.
2: ഈ ഓതി ആയത്തിൻ്റെ ശേഷമുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓതിക്കോളൂ. ഹലോ, മോൾ ഓതി നോക്ക് ആയത്ത്, ഒന്ന് ഓതി ശ്രമിച്ചു നോക്ക്, അപ്പോഴല്ലേ കിട്ടുക. മോൾ ഈ ആയത്ത് ഒന്ന് ഓതി നോക്ക്. വാസിറു കൗലക്കും. എന്നാലും നമ്മളെ ആ ആയത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നിന്ന് ചോദിക്കട്ടെ കേട്ടോ മോളെ. മോള് ആദ്യമായിട്ട് വിളിക്ക, നമ്മള് ഓതുന്ന ആയത്ത് ആദ്യത്തെ പേജ് അതിലെ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് അതിൻ്റെ ആ ഭാഗത്തു നിന്ന് മോൾക്ക് ചോദിക്കാം ശ്രദ്ധിച്ചിട്ട്. എന്നിട്ട് നമുക്ക് അമ്മ ജൂസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. أعوذ بالله من الشيطان الرجيم ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير അതിന്റെ ബാക്കി ഓതിയ മതി. ആ മോൾക്ക് അറിയപ്പോ മോൾ പേടിച്ചിട്ട കിട്ടാത്തതല്ലേ. ആ മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് മോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് അപ്പുറത്തെ പേജൊക്കെ നമ്മൾ ഓതാഞ്ഞിട്ട കിട്ടാത്തത് കേട്ടോ. നന്നായിട്ട് മോള് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഇനി അമ്മ ജുസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. കേട്ടില്ലേ? അതിൻ്റെ മുൻപുള്ള ആയത്താണ് മോള് ഓതേണ്ടത്. ഞാൻ ഒന്നുകൂടി ഓതാം. മുൻപുള്ള ആയത്തെട്ടോ. യൗമയൂഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ.

വേഗം അതന ടൈം ഒരുപാട് ആയിക്കണ്. ആ യൗമ യുൻഫഖു ഫിസ്സൂരി, അതിന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്തെ. യെസ്.

0: വേഗം മോളെ
1: കിട്ടൂല.
0: അപ്പോ എന്താണ്, ഇനി നമുക്ക് ഓപ്ഷൻ തരാന് അത്രേ ഉള്ളു, നമുക്ക് കഴിയാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് മോൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇൻഷാല്ലാ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട് ഇനിയും അടുത്തൊരവസരത്തിൽ മോൾ നന്നായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം പറയൂ. യെസ്, അപ്പോൾ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും വിളിക്കണം കേട്ടോ. വിളിക്കൂലേ? ആ ഇപ്പം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കാനൊന്നുമില്ല, നമ്മൾ പങ്കെടുക്കുക. അപ്പോൾ നമുക്കൊരു ധൈര്യം വരും അല്ലേ, ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ട് ജുസ് ആണ്, അപ്പോൾ രണ്ട് ജുസും മോൾ പഠിച്ച കുട്ടിയായിരിക്കും. ഒന്നുകൂടി നന്നായിട്ട് ആവർത്തിച്ചാൽ കിട്ടണതുള്ളൂ ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക് വഅഹ്സനല്ലാഹു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് ഖുറാൻ റേഡിയോ, ഖുറാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഫർഹാന. എവിടുന്നാണ് ഫർഹാന വിളിക്കുന്നത്? കോട്ടക്കൽ ചിനക്കൽ എന്ന സ്ഥലത്തുനിന്നാണല്ലേ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? നാലാം ക്ലാസ്സിൽ. മാഷാല്ലാ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ജനറൽ ടെലിക്വിസിലേക്ക് വിളിക്കലുണ്ട്. അപ്പൊ ഖുറാൻ ടെലിക്വിസിലും കൂടി സമ്മാനം വാങ്ങുമെന്ന വാശിയിലാണ് ഫർഹാനെ വിളിച്ചിട്ടുള്ളത് അല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോ തബാറക്ക ജുസ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയ വിവരം മോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. എങ്ങനെ അറിഞ്ഞ്? ആ നോട്ടിഫിക്കേഷനിൽ വന്നു അല്ലേ. ശരി, അപ്പോ ഫർഹാന എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? പറഞ്ഞോളൂ.
1: അമ്മ ജുസ് പഠിച്ചിട്ടുണ്ട്,
0: ഹാമിം ജുസ് അഹ്കാഫിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് അല്ലേ. എന്താ ചെയ്യാ, ഇനിയിപ്പോ നമ്മളിപ്പോ തബാറക്ക ഇപ്പൊ തുടങ്ങിക്കാണ് ഇപ്പൊ തബാറക്ക ജുസ്. അപ്പൊ അതിന്ന് ഇപ്പൊ ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഹാമീം ജുസ് എന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ, അഹ്കാഫ് എന്നൊരു ചോദ്യം.
1: റെഡിയാണോ?
0: ഓക്കെ, മാഷാല്ലാ, റെഡിയാണെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. മോളെപ്പോഴത്തെ കുട്ടികളൊക്കെ അഹ്കാഫൊക്കെ ആ ഹാമീം ജുസ് ഒക്കെ ചോദിച്ചോന്ന് പറയുമ്പോഴേ. ഏ യെസ്, അപ്പോ ശ്രദ്ധിക്കൂട്ടോ.

0: അഫീദീൻ.
1: മാഷാല്ലാ, അഹ്സൻതി, വളരെ നന്നായിട്ട് ഓതിയിട്ടുണ്ട് ട്ടോ. പിന്നെ ചെറിയൊരു കാര്യം പറയട്ടെ, അവിടെ ആ തൻവീനിന് നമുക്ക് വാവിലേക്ക് അവിടെ ഇദ്ഗാം ചെയ്യുമ്പളേ ഒന്ന് ശ്രദ്ധിക്കണം ട്ടോ. ഓക്കെ, അപ്പൊ മോള് ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? മാഷാല്ലാ. ഒരു ദിവസം എത്ര ജ്യൂസ് മോള് ഓതി നോക്കലുണ്ട്? ആ, ഞാനെന്തിനാ ചോദിക്കണമെന്ന് അറിയോ മോളെ? ഇത് ചോദിക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ പീസ് റേഡിയോ കുട്ടികൾ ഇങ്ങനെ കേൾക്കും ഇതൊക്കെ. അപ്പോൾ അവരിതുപോലെയൊക്കെ പഠിച്ച മോൾക്ക് അതിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാ ചോദിക്കണേ കേട്ടോ. ഓക്കെ ഓക്കെ മാഷാല്ലാ. അപ്പോൾ സൂറത്തുർ റഹ്മാൻ എന്ന് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. റെഡി അല്ലേ?
0: أعوذ بالله من الشيطان الرجيم

0: الرحمن الرحيم خلق الإنسان من صلصال كالفخار.
1: ഓക്കെ, മുമ്പത്തെ ആയത്തൊക്കെ വേഗം കിട്ടുന്നുണ്ടല്ലോ മോള്. ഇത് എങ്ങനെ പഠിക്കുന്നത് മോള്? ഖുർആൻ പഠിക്കുന്നത് ഏത് സംവിധാനത്തിലൂടെ പഠിക്കുന്നത്? മാഷാഅല്ലാഹ്, അപ്പൊ നന്നായിട്ടുണ്ട്, നന്നായിട്ട് അതേപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ഓതും കുറച്ച് ആയത്തുകൾ. അത് ഏത് സൂറത്തിലെന്ന് മോള് പറയണം.

0: ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? മോൾ നന്നായിട്ട് മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞതുകൊണ്ട് മോൾക്ക് പീസുകളിൽ നൽകുന്നൊരു സമ്മാനമുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പങ്കെടുത്തപ്പോ പ്രൈസ് കിട്ടിയപ്പോ സന്തോഷായോ? മാഷാല്ലാ. അപ്പൊ എന്തായാലും മോള് ആ തർത്തീബിൽ തന്നെ നന്നായിട്ട് മുഴുവനായി ഖുർആൻ ഹിഫ്ദ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: അൽഹംദുലില്ലാ. ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ മികച്ച രൂപത്തിലാണ് നമ്മുടെ കൂട്ടുകാർ പങ്കെടുക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടതുപോലെ നന്നായിട്ട് ഖുർആൻ ആവർത്തിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെറിയ കുട്ടിയായാലും വലിയ ആളുകളായാലും വളരെ പെട്ടെന്ന് തന്നെ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഈ എപ്പിസോഡിലെ ആ ഒരു വിദ്യാർത്ഥിനിയുടെ പ്രകടനം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള അവസരത്തിൽ ഓരോ വിദ്യാർത്ഥികളും പങ്കെടുക്കുമ്പോൾ ഈ തബാറക്ക ജുസ്ഇൽ നിന്നും അമ്മ ജുസ്ഇൽ നിന്നും നന്നായിട്ട് ആവർത്തിച്ച് പഠിച്ച് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഖുർആൻ ടെലിക്വിസ്. ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുത്തത് നൂഹ മലപ്പുറം, ഫർഹാന കോട്ടക്കൽ, അവതരണം അമീർ ഒറ്റപ്പാലം.
3: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് നാലാം അധ്യായം സൂറത്തു നിസ 150 മുതൽ 171 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽഖാരി സഊദ് അസ്സുറൈം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: ഇന്നൽ ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫർഖൂ ബൈനല്ലാഹി വറസൂലിഹി.

0: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം

0: ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ സമയമാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൽ സൂറ ബക്കറയിലെ 8-9 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ ശ്രോതാക്കളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 7 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 8-9 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
0: ഒമീനന്നാസി
1: നൂൻ മുഷദ്ദഹുന്ന, നൂന് ശദ്ദുണ്ട്. ഒമീനന്ന, നൂന് ശദ്ദ് വന്നാൽ മണിക്കണം.
0: ഒമീനന്നാസി മൈ യഖൂലു, മൈ യ
1: സാക്കിന നൂന് ശേഷം യ നൂനിന് യയിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മൈ യഖൂലു
1: ഗുന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്, മൈ യഖൂലു ഇങ്ങനെ പറയരുത്.
0: മൈ യഖൂലു
1: സാധാരണ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ മതി.
0: ആമന്ന
1: നൂന് ശദ്ദ് മണിക്കണം.
0: ബില്ലാഹി, ബില്ലാഹി
1: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, അത് ഉച്ചരിക്കണം. പലപ്പോഴും പല ആളുകളും ബില്ലായി വ ബില്യോമില്ലാഹിര് ഇങ്ങനെ ഓതും. അതുപോലെ ബിസ്മില്ലായി റഹ്മാൻ റഹീം, ബിസ്മില്ലായി ഉണ്ട, ഹ ഇന് പകരം യ വരുന്ന രൂപത്തിൽ
0: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം
1: ഇങ്ങനെ തന്നെ ഹ ഇന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെയും
0: ബില്ലാഹി
1: ഹ കൃത്യമായിട്ട് കേൾക്കണം. ബില്ലാഹി
0: വ ബില്യൗമിൽ,
1: ഇനി വബില്യൗമി ലൗമി അല്ല, വബില്യൗമി യാഇനെയും ഉച്ചരിക്കണം.
0: വബില്യൗമിൽ ആഖിരി
1: ലാഖിർ അല്ല, വബില്യൗമിൽ ലാഖിരി അല്ല,
0: വബില്യൗമിൽ ആഖിരി വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബി
1: മീമിന് അവിടെ ഗുന്ന ചെയ്യണം, ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക.
0: വമാഹും ബിമുഅ്മിനീൻ
1: ഇങ്ങനെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
0: വമാഹും ബിമുഅ്മിനീൻ
1: ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറാദുൽ സുക്കൂൻ. അടുത്ത ആയത്ത്
0: യുഖാദിഊന,
1: ഇവിടെ ഖാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
0: യുഖാദിഊന,
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. യുഖാദിഊന
0: വല്ലദീന ആമനു,
1: വല്ലദീന അല്ല വല്ലദീന,
0: വല്ലദീന ആമനു വമാ യഖ്ദഊന, വമാ യഖ്ദഊന.
1: ഇവിടെ ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് യഥാർത്ഥ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അക്ഷരങ്ങളുടെ മഖ്റജ് അഥവാ ഉച്ചരിക്കുന്ന ഒരക്ഷരം പുറപ്പെടുന്ന ആ സ്ഥലം മഖ്റജ് മാറിയാൽ, അതുപോലെ ഹർക്കത്തുകളിൽ മാറ്റം വരിക, ഫതഹ് കസ്റ ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അർത്ഥമാറ്റം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
0: وَمَا يَخْدَعُونَ إِلَّا أَنفُسَهُمْ إِلَّا
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ,
0: ഇല്ലഅൻഫുസഹും
1: നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ് മുൻഫസിൽ. ഇനി
0: അൻഫുസഹും
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന നൂനിന് ശേഷം ഫ വരുമ്പോൾ ഈ ഗുന്ന ഇദ്ഗാമിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പോലെ ആവരുത്. ഔംഫുസഹും അല്ല,
0: അൻഫുസഹും
1: അവ്യക്തമാക്കി ഫ ഇൻ്റെ അക്ഷരം, ആ ഫ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൻ്റെ ആ ഒരു രൂപം, താഴെ ചുണ്ടിൻ്റെ പള്ളഭാഗം, അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ ആ ഒരു അറ്റവും, അതാണ് അതിൻ്റെ കൃത്യമായ മഹ്റജ്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും.
0: അൻഫുസഹും
1: ഇങ്ങനെ ആയിരിക്കണം.
0: വമാ യഷ്ഉറൂൻ, വമാ യഷ്ഉറൂൻ,
1: യഷ് ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുമ്പോഴൊക്കെ, ഇനി അല്ലെങ്കിൽ ഫതഹ് കസ്ര ദമ്മ ആവട്ടെ, അതിനെ തഫഷി എന്ന് പറയും, പരത്തി കേൾക്കണം. ആ ഒരു സിഫത്തുണ്ടായിരിക്കും.
0: യഷ് യഷ്ഉറൂൻ, യഷ്ഉറൂൻ.
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം യഷ് ഉറൂൻ യഷ് ഉറൂൻ ഓതരുത് യഷ് ഉറൂൻ യഷ് ഉറൂൻ ഇങ്ങനെയായിരിക്കണം. ആയത്തിൻ്റെ അവസാനത്തിൽ യഷ്ഊറൂൻ എന്ന നീട്ടൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ യഷ്ഊറൂന എന്നതിനെ യഷ്ഊറൂൻ സുക്കൂനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു നിർത്തുന്നത് കാരണത്താൽ, വഖഫ് കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. അതുകൊണ്ടാണ് മദ് ആരിദുൽ സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത് നമ്മുടെ ഖിറാഅത്തിനനുസരിച്ച്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം ഈ രണ്ട് ആയത്തുകൾ.

0: يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون.
1: സൂറത്തുൽ ബഖറയിലെ 8-9 ആയത്തുകളാണ് പഠിച്ചത്. അള്ളാഹു തോഫിയഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പാരായണത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഓതുവാൻ ശ്രമിക്കുക. അള്ളാഹു തോഫിയഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 8-9 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇരു ഹർമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഇബ്രാഹീമിലെ 1 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല. തുടർന്ന് മദീനയിലെ വിശുദ്ധ മസ്ജിദുൻ നബവിയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.
3: മധുരം ഖുർആൻ സൂറ അൽ ഹാഖ പാരായണം നിർവഹിക്കുന്നത് സൽമാൻ അൽ ഉതൈബി.

ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇവരാ

0: ജർക്കനാൻ റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ, നല്ലൊരു,
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഗളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
3: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وخلق

بعد للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. نور على مر الزمان
1: تألقا وأضاء للدنيا طريقا. വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ

സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും.

0: പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്ന

ത്തിന്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
2: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
1: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
3: വൈലുൽ ലിൽ മുത്തഫിഫീൻ,
1: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
4: വചനം 2.
1: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
3: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ,
1: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
4: വചനം 3.
1: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
3: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
1: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
4: വചനം 4.
1: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.

0: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്?
1: വചനം 5.
0: ലിയൗമിൻ അലീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
2: ലിയൗമിൻ അലീം,
0: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
1: വചനം 6.
0: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
2: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
0: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
3: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്‌വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്:
4: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല.
3: അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
1: വചനം 7.
0: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫീ സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ. വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
1: വചനം 8.
0: നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്? സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
1: വചനം 9.

0: ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
1: വചനം 10.
2: വൈലുയൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
3: വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
2: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
1: വചനം 11.
2: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
3: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
2: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
1: വചനം 12.
2: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
3: വമാ യുകദ്ദിബു ബിഹി ഇല്ല കുല്ലു മുഅ്തദിൻ അതീം,
2: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
1: വചനം 13.
2: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
3: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
2: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
0: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
1: വചനം 14.
2: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാക്കാനൂ, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
3: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
2: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
1: വചനം 15.
2: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
3: കല്ലാ ഇന്നഹും അറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ,
2: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
1: വചനം 16.
2: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
3: ثم انهم لصال الجحيم,
2: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
1: വചനം 17.
2: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
3: സുമ്മ യഖാലു ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ,
2: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
0: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ

0: അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
1: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹദീദിൽ നിന്നും 26-27 വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
3: പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു അൽ ഹദീദ് 26-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. وَلَقَدْ أَرْسَلْنَا نُوحًا وَإِبْرَاهِيمَ نُوحًا وَ തന്വീന് ശേഷം വാവാണ്. അപ്പോ ഇദ്ഗാം ബിഗുന്ന. അപ്പോ وَجَعَلْنَا فِي ذُرِّيَّتِهِمَا النُّبُوَّةَ وَالْكِتَابَ. പിന്നെ കുത്തുബ് ജദ് ശ്രദ്ധിക്കുക. അപ്പോൾ കിതാബ് അവസാനം ബാ ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് നമർത്തി ഉച്ചരിക്കണം എന്നാണ് പറയാം. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അവസാനം ത്വാഫ്, ത്വാഇ, ബഇ, ജീമ് ദാലി, ഈ അഞ്ചക്ഷരങ്ങൾ കുത്തുബ് ജദ് എന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറയാം. സുക്കോന് ആയിക്കൊണ്ട് ഒന്ന് അമർത്തി സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം എന്നാണ്. അപ്പോൾ വൽ കിതാബ്. പിന്നെ ഫമിൻഹും, മിൻഹും നൂൻസാക്കിന് ശേഷം ഹായാണ്. ഇൽഹാർ ഒട്ടും മണിക്കണ്ട. പിന്നെ മിൻഹുമിലെ മീമും പിന്നെ മുഹത്തദിലെ മീമും രണ്ടും ഒരേ അക്ഷരമാണ്, അറിയാലോ, നന്നായിട്ട് മണിക്കാം. പിന്നെ മുഹത്തദ്, അതും കുത്തുബ് ജദ്. മുഹത്തദ്, മുഹത്തദ് എന്ന് പറഞ്ഞാൽ പോരാ. മുഹത്തദ്, മുഹത്തദ്. പിന്നെ വകസീറും മിൻഹും,
4: വകസീറും മിൻഹും
3: തൻവീന് ശേഷം മീമ്. അപ്പോ പിന്നെ മിൻഹും നൂൻസാക്കിന് ശേഷം ഹായാണ് ഇൽഹാർ. പിന്നെ ശ്രദ്ധിക്കുക, നമ്മളെ ഖിറാഅത്തിൻ്റെ പിന്നെ പകുതി മുക്കാൽ ഭാഗവും അല്ലെങ്കിൽ ഒരു 70-80% നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ ശരിക്കും ഉച്ചരിക്കുന്നതിലാണ്. അപ്പം കസീർ, കസീർ സായി പോകരുത്, സാന സീനല്ല, മറിച്ച് സയാണ് സ. അപ്പോൾ നാവിൻ്റെ അറ്റം മുൻഭാഗത്തെ മേൽത്താഴിയുടെ പല്ലിൻ്റെ താഴോട്ട് കൊണ്ടുവന്ന് കാറ്റ് പുറത്തേക്ക് വിടുക, അപ്പോഴാണ് സ എന്നുള്ള ഉച്ചാരണം കിട്ടുക. കസീറുൻ, അവ ശ്രദ്ധിക്കുക ശ്രോതാക്കൾ. കസീറും മിൻഹും ഫാസിഖൂൻ. പിന്നെ സുമ്മ, അവിടെ അങ്ങനെ ആ സായും അങ്ങനെ തന്നെ. സുമ്മ ഖഫൈന അല ആസാരിഹിം, മദ് മുൻഫസിൽ നീട്ടുക. അല ആസാരിഹിം വീണ്ടും സ. ആസ برسلنا وقفينا بعيسى بن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة رأفة و تنوين ششم واو أبو
4: إدغام بغنى
3: إدغام بغنى بنا رحمة و ويندم إدغام بغنى رند إدغام أبو رَأْفَةً وَرَحْمَةً وَرَهْبَانِيَّةً
4: رَحْمَةً
3: لا عندي رَأْفَةً
4: رَأْفَةً وَرَحْمَةً وَرَهْبَانِيَّةً
3: وَرَهْبَانِيَّةً ابْتَدَعُوهَا. هذا كان وضعنا معنى

0: ശ്രോതാക്കൾ ശ്രദ്ധിച്ചല്ലോ, ഒരു നൂന് അധികമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് ആണ് ആ ഹംസയെ ഉച്ചരിക്കേണ്ടത് എന്നാണ് നിയമം. പിന്നെ മാ കതബ്നാഹാ അലൈഹിം ഇല്ലാ ബിത്തിഗാ മദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. റിദ്വാനല്ലാഹി ഫമാ റഊഹാ ഹഖ്ഖ റിആയതിഹാ ഫആതൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും. മിൻഹും ഇളഹാർ മിൻഹും, നൂൻ സാക്കിനു ശേഷം ഹായാണ്, അജ്റഹും. പിന്നെ വകസീറും മിൻഹും, രണ്ട് നിയമം ഏതൊക്കെ പറഞ്ഞാ മോനെ?
1: ഇദ്ഗാം ബിഗുന്ന
0: ഏത്?
1: വകസീറും മിൻ,
0: ആ റാന്റെ തൻവീനു ശേഷം
1: മീം,
0: അപ്പോ ഇദ്ഗാം ബിഗുന്ന. പിന്നെ
1: മിൻഹും,
0: മിൻഹും
1: ഇളഹാർ.
0: അതെ, എന്താണെന്ന് പറ, ശ്രോതാക്കൾക്ക് മനസ്സിലാണെങ്കിൽ എങ്ങനെയാണ്?
1: നൂന്റെ ശേഷം
0: നൂൻ സാക്കിനൊക്കെ സുക്കൂനുള്ള നൂന് ശേഷം, അപ്പോഴാണ് ശ്രോതാക്കൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകുക കേട്ടോ. അപ്പോ വകസീറും മിൻഹും,
1: വകസീറും മിൻഹും,
0: മിൻഹും ഫാസിഖൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. وَلَقَدْ أَرْسَلْنَا نُوحًا وَإِبْرَاهِيمَ وَجَعَلْنَا فِي ذُرِّيَّتِهِمَا النُّبُوَّةَ وَالْكِتَابَ.

ثم قفينا على آثارهم برسلنا وقفينا

നമ്മൾ നേരത്തെ പറഞ്ഞാൽ വിട്ടുപോയോന്ന് സംശയമുണ്ട്. അല ആസാരിഹിം മീമിസാക്കിനക്ക് ശേഷം ബാ ആണ്. അപ്പോൾ ഒരു കുറച്ചൊരു ഗുന്നത്തോടു കൂടിയാണ് ഓതേണ്ടത്. وقفينا بعيسى بن مريم وآتيناه الإنجيل وجعلنا في قلوب

ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها.

0: فآتينا الذين آمنوا منهم أجرهم
1: فآتينا الذين آمنوا منهم أجرهم
0: وكثير منهم فاسقون
1: وكثير منهم فاسقون.
0: الحمد لله رب العالمين. 27-ാമത്തെ ആയത്ത് കഴിഞ്ഞു, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ.
2: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹദീദിൽ നിന്നും 26-27 വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി. പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 5 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 6-7 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഇന്നല്ലദീന കഫറു, ഇന്ന നൂണ് ശബ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അല്ല അല്ലദീന, അല്ലദീന. ഇന്നല്ലദീന കഫറു, ഇവിടെ കാഫിൻ്റെ ഒരു സിഫത്ത് അഥവാ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിക്കാതെ. കഫറു, കഫറു അല്ല. പലപ്പോഴും ആളുകൾ കോതിപ്പോകുന്നത് കഫറു കഫറു എന്നാണ്, കാഫിരീൻ ഈ രൂപത്തിൽ കഫറു എന്ന്. കഫറു, കാഫിനെയും ഫാഇനെയും ഒക്കെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം. കഫറു. സവാഉൻ അലൈഹിം, സവാഉൻ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ഹർക്കത്ത് ഖദർ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കൈ ഒന്ന് മടക്കി ഓപ്പണാക്കുന്ന ആ ഒരു സമയമാണ് ഒരു ഹർഫ് എന്ന് പറയുന്നത്. മടക്കുന്നത് മാത്രം ഒരു ഹർക്കത്ത്. അപ്പോൾ മടക്കിയാൽ മാത്രം ഒരു ഹർക്കത്ത്, അത് തുറന്നാൽ അഥവാ കൈയൊന്ന് മടക്കി തുറന്നാൽ ഒരു ഹർഫ്, ഒരു അക്ഷരം എന്ന രൂപത്തിൽ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ പകുതി, ഇത്രയാണ് ഒരു പിന്നെ ഹർക്കത്തിൻ്റെ ഖദർ എന്ന് പറയുന്നത്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം, അതാണ് മദ് മുത്തസിൽ. ഇനി സവാഉൻ അലൈഹിം, ഉൻ തൻവീൻ ശേഷം അലൈഹിം, ഇവിടെ ഐന്, സവാഉൻ അലൈഹിം ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. സവാഉൻ അലൈഹിം, സവാഉൻ അലൈഹിം, നലൈഹിം നൂനിനെ കൊണ്ടും വായിക്കരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സവാഉൻ അലൈഹിം. أأنذرتهم

അൻദർതഹും, രണ്ട് ഹംസയാണ് തുടക്കത്തിൽ തന്നെ. എ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻദ സാക്കിനായ നൂന് ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കണം നൂനിനെ. അൻദർതഹും ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കുക. അൻദർതഹും ഇനി അവിടെ നിർത്തിയാൽ ബാക്കിൽ നിന്നും വീണ്ടും അൻദർതഹും അം ലം തുൻദിർഹും ഇങ്ങനെ ഓതണം. ഇനി അൻദർതഹും അംലൻ സാക്കിനായ മീമിന് ശേഷം ഹംസ കൃത്യമായിട്ട് മീമിനെ വെളിവാക്കണം. അൻദർതഹും അംലം ഇങ്ങനെ. ഇനി അം ലം തുൻദിർഹും അം ലം തുൻദിർഹും ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന തുൻദിർഹും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധാരാളം ആളുകൾ ഇവിടെ റായിനെ കനപ്പിക്കുകയാണ് ചെയ്യുക. തുൻദിർഹും തുൻദിർ അല്ല, റായിനെ തെർക്കയൊക്കെ ചെയ്യണം, നേർപ്പിക്കുകയാണ് വേണ്ടത്. തുൻദിർഹും തുൻദിർഹും ഇങ്ങനെയാണ് ഓതേണ്ടത്. ലാ യുഅ്മിനൂൻ അവസാനത്തിൽ മദ്ദഅറുദുൽ സുക്കൂൻ. ഇനി അടുത്ത ആയത്ത് ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. ഖതമ ഖ കനപ്പിക്കണം. ഖതമ അല്ല ഖതമ. ഖതമ അല്ലാഹു താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കും വേണം. ഖതമ എന്ന് കനപ്പിക്കരുത്. ഖതമ അല്ലാഹു ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അലാ ഖുലൂബിഹിം ഖാഫ് ഖുലൂബിഹിം ഖുലൂബിഹിം വഅല സാക്കിന മീമിന് ശേഷം വ വന്നാൽ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം, ഇദ്ഹാർ ചെയ്യണം. പലപ്പോഴും നമ്മുടെ അവിടെ മീം പൂർണ്ണമാവുകയില്ല. അല ഖുലൂബിഹിം വഅല, കാരണം രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുകയില്ല. അങ്ങനെ മീം പൂർണ്ണമാവാതെ വ ഉച്ചരിക്കും. പ്രത്യേകിച്ചും അവിടെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ ഫും വും എങ്ങനെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോൻ. പലപ്പോഴും അവിടെ ആളുകൾ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോലിൻ എന്നാണ് പറഞ്ഞു പോകുന്നത്. മീം പൂർണ്ണമാവുന്നില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അല ഖുലൂബിഹിം വഅല സംഇഹിം. ഇനി വഅല സംഇഹിം ഇവിടെയും മീമിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖൽഖല സംഇഹിം എന്ന് പറയുന്നത് സംഇഹിം സംഇഹിം ഇങ്ങനെ മീമും ഐനും മിക്സായി പോവുകയും ചെയ്യരുത്. വഅല സംഇഹിം സംഇഹിം വഅല അബ്സാരിഹിം വഅല ഇവിടെയും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ വഅല അബ്സാരിഹിം അബ് ബാഇനെ ഖൽഖല ചെയ്യണം. അബ്സാരിഹിം ഗിഷാവ ഗിഷാവ ഐഷാവ ഓതരുത്. ഐഷാവ അല്ലെ ഐഷാവ ഇങ്ങനെയൊന്നുമല്ല, ഗിഷാവ ഗിഷാവ. വലഹും അദാബുൻ അസീം വലഹും അദാബുൻ വലഹും മദാബല്ല വലഹും മദാബല്ല വലഹും അദാബുൻ ഐൻ ഉച്ചരിക്കണം. അദാബുൻ അസാബല്ല അദാബ് അദാബുൻ അസീം അദാബുൻ തൻവീൻ ശേഷം ഐൻ ഇദ്ഹാർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസീം അലീം അലീം അല്ല അസീം ഈ ഉച്ചാരണം. അസീം അവസാനത്ത് നീട്ടൽ മദ്ദഅറുദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم.
1: സൂറത്തുൽ ബഖറയിലെ 6-7 ആയത്തുകൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അവതരണം ഹാഫിൽ.

0: അബ്ദുൽ ഷക്കൂർ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്, നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ സൂറത്തു അഹ്സാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു സബ, സൂറത്തു അഹ്സാബ്, സൂറത്തുൽ ഫാത്തിർ എന്നിവയാണ് നാം കേട്ടത്, പാരായണം നിർവഹിച്ചത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു തക്വീർ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
1: വചനം 18.
2: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
3: കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ.
2: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
1: വചനം 19.
2: വമാ അദ്റാക, നിനക്കു എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
3: വമാ അദ്റാക മാ ഇല്ലിയൂൻ,
2: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
1: വചനം 20.
2: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
3: കിതാബും മർഖൂം,
2: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
1: വചനം 21.
2: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
3: യഷ്ഹദുഹുൽ മുഖറബൂൻ,
2: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
4: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 22.
2: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫി നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
3: ഇന്നൽ അബ്റാറ ലഫി നഈം,
2: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
1: വചനം 23.
2: അലൽ അറായിക, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക യൻദുറൂൻ,
2: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 24.
2: തഅരിഫു, നിനക്ക് മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റെ.
3: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
2: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിൻ്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
1: വചനം 25.
2: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
3: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
2: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
1: വചനം 26.
2: ഖിതാമുഹു, അതിൻ്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
3: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ,
2: അതിൻ്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
1: വചനം 27.
2: വമിസാജുഹു, അതിൻ്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
3: വമിസാജുഹു മിൻ തസ്നീം,
2: അതിൻ്റെ

0: തേരുവ തസ്നീം കൊണ്ടായിരിക്കും.
1: വചനം 28.
0: ഐനൻ, ഒരു ഉറവുജലം. യശ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
2: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ
0: എന്ന് വെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
3: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
1: വചനം 29.
0: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ. അജ്റമു, കുറ്റം ചെയ്ത. കാനു, അവരായിരുന്നു. മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെക്കുറിച്ച്. യദ്ഹകൂൻ, ചിരിക്കും.
2: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
0: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
1: വചനം 30.
0: വഇദാ മറു, അവർ നടന്നാൽ. ബിഹിം, അവരിൽ കൂടി. അരികെ. യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
2: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
0: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
1: വചനം 31.
0: വഇദൻഖലബു, അവർ തിരിച്ചു ചെന്നാൽ. ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്. ഇൻഖലബു, അവർ തിരിച്ചു ചെല്ലും. ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്. തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
1: വചനം 32.
0: വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ. ഖാലു, അവർ പറയും. ഇന്ന ഹാഉലാഇ, നിശ്ചയമായും ഇക്കൂട്ടർ. ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ ആ മുസ്ലിങ്ങളിൽ മാത്രമല്ല ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ സുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ സുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തു തക്വീർ 1-ാമത്തെ വചനം മുതൽ 21 വരെയുള്ള വചനങ്ങളാകുന്നു ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നിങ്ങൾ കേട്ടത്.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
9: വിശുദ്ധ കഅബയെയും മസ്ജിദുൻ നബവിയെയും ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

0: الله أكبر.
1: الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമിലെ മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 90 മുതൽ 102 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷെയ്ഖ് അബ്ദുള്ള ബുഐചാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: أكبر.
1: سمع الله لمن حمده.
0: ربنا ولك الحمد.

0: أمر سلام هي حتى مطلع الفجر. الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ തീൻ, സൂറ ഖദർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 130 മുതൽ 135 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: أعوذ بالله من الشيطان الرجيم.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 130 മുതൽ 135 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 28-29 വചനങ്ങൾ. ഭക്തന്മാരും ദുഷ്ടന്മാരും സമമാകുമോ? അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 28-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവും അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹു പറയുന്നു, അം നജ് അലു, അതല്ല നാം ആക്കുകയോ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽ മുഫ്സിദീന, കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ, ഫിൽ അർദി, ഭൂമിയിൽ, അം നജ് അലു, അല്ലെങ്കിൽ നാം ആക്കുമോ, അൽ മുത്തഖീന, ഭയഭക്തന്മാരെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ, കൽ ഫുജ്ജാർ, ദുഷ്ടന്മാരെപ്പോലെ, അല്ലെങ്കിൽ തോന്നിവാസികളെപ്പോലെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ? ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കുകയില്ല എന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിഅന്നല്ലാഹ തബാറക വ തആല ബിഹിക്മതിഹി ജഅല ഹാദിഹി ദാർ ദാറൽ അമൽ. അല്ലാഹു അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിനെ പ്രവർത്തനത്തിൻ്റെ ഭവനമാക്കിയിരിക്കുന്നു. വജഅലൽ ആഖിറത ദാറൽ ജസാ, പരലോകത്തെ ആകട്ടെ പ്രതിഫലത്തിൻ്റെ ഭവനവും ആക്കിയിരിക്കുന്നു. കമാ ഖാല അലീ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി അലീ ബിൻ അബി ത്വാലിബ് പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുനിയാ ഖദിർതഹലത് മുദ്ബിറ, ഈ ദുനിയാവ് പിറകോട്ടേക്ക് യാത്ര പോകുന്നു. വ ഇന്നൽ ആഖിറ ഖദിർതഹലത് മുഖബിലത്തൻ, പരലോകമാകട്ടെ അത് മുന്നോട്ട് യാത്ര പോകുന്നു. വലിക്കുല്ലി മിൻഹുമ ബനൂൻ, ഇത് രണ്ടിനും ചില സന്താനങ്ങളുണ്ട്. ദുനിയാവിൻ്റെ ആളുകളുണ്ട്, ആഖിറത്തിൻ്റെ ആളുകളുണ്ട്. ഫക്കൂനു മിൻ അബ്നാ ഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ സന്താനങ്ങളാവുക. വലാ തക്കൂനു മിൻ അബ്നാ ഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ സന്താനങ്ങളാവരുത്. കാരണം ഫ ഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അഥവാ ഈ ദുനിയാവിൽ പ്രവർത്തനത്തിനുള്ള അവസരമാകുന്നു, വിചാരണക്കുള്ള അവസരമല്ല. വ ഖദൻ ഹിസാബുൻ വലാ അമൽ, നാളെയാകട്ടെ പരലോകത്താകട്ടെ അവിടെ വിചാരണയാകുന്നു, പ്രവർത്തനത്തിനുള്ള അവസരമില്ല. അപ്പൊ ദുനിയാവ് അല്ലാഹു പ്രവർത്തിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു, പരലോകമാകട്ടെ അത് പ്രതിഫലം നേടാനുള്ള, പ്രതിഫലം ലഭിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു. ഓരോരുത്തരും ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം അത് പരലോകത്ത് ലഭിക്കും എന്നർത്ഥം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഐ ലാ നഫ്അലു ദാലിക്, നാം അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, നാം സത്യവിശ്വാസികളെയും അതേപോലെ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ തഖ്വയുള്ളവരെയും തോന്നിവാസികളെയും ഒരുപോലെയാക്കുകയില്ല എന്നർത്ഥം. വലാ യസ്തവൂന ഇന്ദല്ലാ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ സമന്മാരാവുകയില്ല. വ ഇദാ കാനൽ അംറു കദാലിക്, കാര്യം അങ്ങനെയാണെങ്കിൽ ഫലാ ബുദ്ദമൻ മിൻ ദാരിൻ ഉഖ്റാ യുസാബു ഫീഹാ ഹാദൽ മുതീഇ. അപ്പോൾ അനിവാര്യമായും സൽപ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു രംഗം, ഒരു ഭവനം, ഒരു സ്ഥലം അതാവശ്യമാകുന്നു. അതുപോലെ തന്നെ വയുആഖബു ഫീഹാ ഹാദൽ ഫാജിർ വഹാദൽ ഇർഷാദു യദുല്ലുൽ ഉഖൂലുൽ സലീമ വൽ ഫിത്റുൽ മുസ്തഖീമ. ഇത് ഏത് മനുഷ്യൻ്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു. ഈ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നല്ലതാണെങ്കിൽ അതിന് അർഹിക്കുന്ന പ്രതിഫലം നൽകേണ്ടതുണ്ട്, ദുഷിച്ച പ്രവർത്തനങ്ങളാകട്ടെ അതിന് അർഹിക്കുന്ന ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. അതേതൊരു മനുഷ്യൻ്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു, ശുദ്ധപ്രകൃതിയുടെ തേട്ടമാകുന്നു. അല അന്നഹു ലാ ബുദ്ദ മിൻ മആദിൻ വജസാഇൻ, അനിവാര്യമാകുന്നു ഒരു മടക്കവും പ്രതിഫലവും എന്നത്. ഫഇന്നാ നറാ അല്ലാലിമൽ ബാഗി യസ്ദാദു മാലുഹു വവലദു വനഈമുഹു വയമൂതു കദാലിക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അക്രമിയായ മനുഷ്യൻ ധാരാളം സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട്, അവൻ മരിക്കുന്നു. വനറൽ മുതീഅ അൽ മദ്ലൂം യമൂതു ബികംദി ഫലാ ബുദ്ദ മിൻ ഹിക്മത്തിൽ ഹകീം അൽ അലീം അൽ ആദിൽ അല്ലദി ലാ യദ്ലിമു മിസ്ഖാല ദറത്തിൻ മിൻ ഇൻസാഫിൻ ഹാദാ മിൻ ഹാദാ. ഇവിടെ ആ തരത്തിൽ മർദ്ദനങ്ങൾക്കിരയായി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനും എല്ലാ അധമത്വത്തിലും ജീവിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദുഷ്ടനായ മനുഷ്യനും മരിച്ചാൽ ഒരുപോലെയാകാൻ പാടില്ല എന്നത് ഹക്കീമായ അലീമായ അള്ളാഹുവിൻ്റെ നീതിയുടെ തേട്ടമാകുന്നു. അതായത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, നീതി നിഷേധിക്കപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ ശിക്ഷ അർഹിക്കുന്ന ആൾ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പാടില്ല. വഇദാലം യഖ ഹാദാ ഫി ഹാദി ഹാദിഹിദ്ദാർ ഫതുഈനു അന്ന ഹുനാക ദാറുൻ ഉഖ്റാ. ഈ ദുനിയാവിൽ അതിന് സാധ്യമല്ല. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകുക എന്നത് സാധ്യമല്ല. അതേപോലെ തന്നെ ഓരോരുത്തരും ചെയ്ത ക്രൂര കൃത്യങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകലും ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് അത്തരമൊരു വേള, അത്തരമൊരു ലോകം അതാവശ്യമാകുന്നു. വലമ്മാ കാനൽ ഖുർആൻ യുർശിദു ഇലൽ മഖാസിദി സ്വഹീഹ വൽ മആഖിദിൽ അഖ്ലിയ അസ്വരീഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമായ, പ്രകൃതിയുടെ തേട്ടമായ ആ ഒരു ലോകം അത് സംഭവിക്കും, അതുണ്ട് എന്നാണ് കൃത്യമായും സ്ഥാപിക്കുന്നത്. അതാണ് അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അം അതല്ല, നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സൂക്ഷ്മതയോടുകൂടി ഭയഭക്തന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ തോന്നിവാസികളായി ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന ആ ആളുകളെപ്പോലെ ആക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, വലാ യലുന്നുൽ ജാഹിൽ ബിഹിക്മത്തില്ലാ അൻ യുസവ്വില്ലാഹു ബൈനഹുമാ ഫീ ഹുക്മിഹി വലിഹാദാ ഖാൽ. ഒരു വിവരദോഷിയായ മനുഷ്യൻ അവൻ വിചാരിക്കണ്ട അല്ലാഹു ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെയാക്കുമെന്ന്. അല്ലാഹു പറഞ്ഞു, അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അതല്ല, നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ ആക്കുമെന്നാണോ, അല്ലെങ്കിൽ തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ തോന്നിവാസികളെപ്പോലെ ആക്കുമെന്നാണോ? ഹാദാ ഗൈറു ലായിഖ് ബിഹിക്മത്തിനാ വഹുക്മിനാ, ഇതൊരിക്കലും തന്നെ യോജിച്ചതേ അല്ല. നമ്മുടെ യുക്തിക്കും നമ്മളുടെ

0: വിശ്വസിക്കുന്നവരാകുന്നു അവർ. അല വജ്ഹിൽ ഖബൂലി വൽ ഇദ്ആൻ, കേവല വിശ്വാസമല്ല, ആ വിശ്വസിക്കുന്ന കാര്യം പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട്, യഅനി തസ്ദീഖൻ മുസ്തൽസിമ, അഥവാ അനിവാര്യമായും അത് സത്യപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഐ അമലു അൽ അഅ്മാല സ്വാലിഹ, അമിലു അൽ അഅ്മാല സ്വാലിഹ, സൽ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുന്നു. യഅനി വൽ അഅ്മാലു സ്വാലിഹാത്ത്, ഈ സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയല്ലതി ഇജ്തമഅ ഫീഹാ ഷൈആൻ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അവ്വലുഹുമ, ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി കൊണ്ടത് ചെയ്യുക എന്നത്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കൽ. വസ്സാനി, രണ്ടാമത്തേത് അൽ മുതാബഅത്തു ലിശരീഅത്തില്ലാ, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ ശരീഅത്തിനോട് അത് കിടപിടിക്കുന്നതായിരിക്കണം, യോജിക്കുന്നതായിരിക്കണം. അതായത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം. ഇങ്ങനെ ഈ രണ്ട് നിബന്ധനകൾക്ക് വിധേയമാകുന്ന കർമ്മങ്ങളെ സ്വാലിഹായ അമൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം. അല്ലാമ തബരി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യപ്പെടുത്തിയ ആളുകളെ നാം ആക്കുകയോ, അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കുന്ന വർജിക്കുകയും ചെയ്യുന്ന ആളുകളെ, കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ. യഖൂലു കല്ലദീന യുശ്രികൂന ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ പോലെ. വയഅസൂനഹു, അള്ളാഹുവിന് ധിക്കരിക്കുന്നവരെ പോലെ. വയുഖാലിഫൂന അംറഹു വനഹ്യ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും ലംഘിക്കുന്നവരെ പോലെ നാം ആക്കുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്. അം നജ്അലുൽ മുത്തഖീന, അദ്ദേഹം പറയുന്നു, യഖൂലു അല്ലദീന തഖൗ ബിത്വഅതിഹി വറാഖബൂഹു, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. ഫഹദറു മഅസീഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നവർ, അതിൽ ജാഗ്രത പാലിക്കുന്നവർ. കൽ ഫുജ്ജാർ, യഅനി കൽ കുഫാർ അൽ മുൻതഹികീന ഹുറുമാത്തില്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിർലജ്ജം പ്രവർത്തിക്കുന്ന സത്യനിഷേധികളെപ്പോലെ നാം അവരെ ആക്കുമെന്നാണോ. ഇവിടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഒരിക്കലും തന്നെ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാവുകയില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് അവരർഹിക്കുന്ന കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകും. അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, അവർ അർഹിക്കുന്ന ശിക്ഷ അള്ളാഹു അവർക്ക് നൽകും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലും നിയന്ത്രണങ്ങൾ പാലിക്കാത്ത കടുത്ത ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, നേരത്തെ തബരി റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഷിർക്കും കുഫറും അതേപോലെ തന്നെ ഇസ്യാനുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളും തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരും ഒരിക്കലും തന്നെ ഒരുപോലെയാവുകയില്ല എന്നർത്ഥം. തുടർന്ന് 29-ാമത്തെ വചനം,
1: കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്.
0: കിതാബുൻ, ഒരു വേദഗ്രന്ഥം. അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു. ഇലൈക, നിനക്ക്, നിങ്ങളിലേക്ക്. മുബാറക്കുൻ, അനുഗ്രഹീതമായത്, ആശീർവദിക്കപ്പെട്ടത്. ലിയദബ്ബറു, അവർ

0: ആലോചിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ, ആയാത്തിഹി അതിൻ്റെ ആയത്തുകളെ, വലിയ തദക്കറ ഓർമ്മിക്കുവാനും സ്മരിക്കുവാനും, ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാർ. അതായത് ഇതാ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം, അനുഗ്രഹീതമാണത്. അതിൻ്റെ സൂക്തങ്ങളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ അവർ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർമ്മിക്കുവാനും വേണ്ടിയത്രേ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ ധാരാളമായി കേൾക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. നാം കഴിയുന്നത്ര ഓതേണ്ട, പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട സന്ദർഭമാകുന്നു ഇത് എന്ന്. യഥാർത്ഥത്തിൽ കേവല പാരായണമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പരമമായ ലക്ഷ്യം. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണത്തോട് കൂറുപുറത്തിക്കൊണ്ട് ഏതൊരു നന്മയിലേക്കാണോ ഈ വചനം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത്, ആ കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള പാരായണമാണ് അള്ളാഹു ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, തീർച്ചയായും ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് നാം അയച്ചു തന്നിരിക്കുന്നു, ഇറക്കി തന്നിരിക്കുന്നു. മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. എന്തിനു വേണ്ടിയാണ് ഇറക്കിത്തന്നത്? ലിയദബ്ബറു, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. ആയാത്തിഹി, അതിൻ്റെ വചനങ്ങൾ. മുഫസ്സിറുകൾ പറയുന്നു, കിതാബുൻ മർഫൂഉൻ അല അന്നഹു ഖബറുൻ ലിമുബ്തദഇൻ. ഭാഷാപരമായി ആ ആയത്തിലടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, കിതാബുൻ എന്നത് മർഫു ആണ് അഥവാ റഫ് ചെയ്യപ്പെട്ടതാണ്. എന്താ കാരണം? അത് ഒരു മുബ്തദഇൻ്റെ ഖബറാകുന്നു. അവിടെ കളയപ്പെട്ട മുബ്തദഇ ഹാദാ എന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ ഹാദാ കിതാബുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു എന്നർത്ഥം വരും. അമത് ബറകാത്തുഹു വക്കസുറത്ത് ഖൈറാത്തുഹു, ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം എന്നത് വ്യാപകമാണ്. അതേപോലെ തന്നെ അതിൻ്റെ നന്മകൾ അതും എണ്ണമറ്റതാകുന്നു. അൻസൽനാഹു, നാം അതിനെ ഇറക്കി. അലൈക, താങ്കളുടെ മേൽ. യാ നബിയ്യന, നമ്മുടെ പ്രവാചകരെ. ലിയദബ്ബറു ആയാത്തിഹി, അതിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി. ഫഹാദ ഹുവൽ മഖ്സൂദുൽ അഅ്ലമു മിന തിലാവ, പാരായണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് ഇതാകുന്നു. നാം ഓതുന്ന ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അൻ തഖ്റഅ വ തദബ്ബറ വ തഫ്ഹമ സുമ്മ തഅമൽ, നീ പാരായണം ചെയ്യുക, നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക, നീ ആശയം ഗ്രഹിക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഫലായകുൻ ഹമ്മുക ഇദാ ഖറഅത ആഖിറമാ തഖ്റഅ, നീ ഓതുമ്പോൾ നിന്റെ ലക്ഷ്യം പരമാവധി ഓതുക എന്നതാവാൻ പാടില്ല. വലാക്കിൻ ലിയകുൻ ഹമ്മുക മാ തഫ്ഹമു മിൻ ഹാദൽ കിതാബിൽ കരീം, മറിച്ച് ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി അതിന് അറിഞ്ഞുകൊണ്ടാകണം നീ ഓതുന്നത്. നിന്റെ ലക്ഷ്യം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നായിരിക്കണം. ഫുലാനുൻ തഖ്റഉ ജുസ്അൻ വാഹിദൻ ബി തദബ്ബുരിൻ ഖൈറുൻ ലക മിൻ അൻ തഖ്റഅ അശറ അജ്സാഇൻ, ഒരാള് ഒരു ജുസ് ഓതുന്നു ചിന്തിച്ചുകൊണ്ട്, ആശയം ഗ്രഹിച്ചുകൊണ്ട്, അതാണ് ഉത്തമം. പത്തു ജുസ് ബിലാ തദബ്ബുരിൻ, ചിന്തിക്കാതെ ആശയം ഗ്രഹിക്കാതെ ഓതുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ചിന്തിച്ചുകൊണ്ട് ഒരല്പം ഓതുന്നതാകുന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഒരാൾ നമസ്കരിക്കുന്നു, അയാൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും ഓതിയാണ് നമസ്കരിക്കുന്നത്, മറ്റൊരാൾ നമസ്കരിക്കുന്നു, അദ്ദേഹം സൂറത്തുൽ ബഖറ മാത്രമാണ് ഓതിയിട്ടുള്ളത്, രണ്ടുപേരും ഒരുപോലെ ഒരേ സമയമെടുത്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, റുക്കുഉം സുജൂദും മറ്റു കാര്യങ്ങളുമൊക്കെ, ഇതിലേതാണ് അഫ്ദൽ. അപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അല്ലദീ ഖറഅൽ ബഖറ വഹ്ദഹ, സൂറത്തുൽ ബഖറ മാത്രം ഓതി നമസ്കരിച്ച ആളാകുന്നു ശ്രേഷ്ഠൻ. ലിഅന്ന ഖിറാഅതഹു ഖിറാഅതു തദബ്ബുരി വൽ ഫഹം, കാരണം അദ്ദേഹത്തിന്റെ പാരായണം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമാകുന്നു. വഹാദാ ഹുവൽ മഖ്സൂദുൽ അഅലം മിനൽ ഖിറാഅ, ഇതാണ് പാരായണത്തിന്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ പരിശുദ്ധമായ മാസത്തിൽ ആശയം ഗ്രഹിച്ചുകൊണ്ട് വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനാണ് നാം കാര്യമായി പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം നമുക്കിറക്കിത്തന്നത് ഈ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്, കേവല പാരായണത്തിന് വേണ്ടിയല്ല. എന്നാൽ പാരായണത്തിന് അർഹിക്കുന്ന പ്രതിഫലമുണ്ടെന്നത് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ അടുത്തറിയാൻ, ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഗ്രന്ഥത്തിന് അനുയായിയായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം മനഃപാഠമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء

0: الجحيم.
1: ജസാക്ക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക്. സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അൽഹംദുലില്ല മനസ്സിലാക്കി വരുന്നത്. 9 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 10, 11, 12 ആയത്തുകളാണ് എടുക്കുന്നത്.

في قلوبهم مرض. في قلوبهم، قلوبهم എന്ന പദത്തിലെ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖീ ഖു ഖ് ഖുലൂബിഹിം, ഖുലൂബിഹിം മറദുൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം ഇദ്ഗാം ചെയ്തുകൊണ്ട്, അതിൻ്റെ പേര് ഇദ്ഗാം മുതമാഥിലൈൻ എന്നാണ്. സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ഖുലൂബിഹിം മറദുൻ. അതുപോലെ തന്നെ മറദുൻ ദ്വാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ആ ഒരു ഉച്ചാരണം, ആ ഒരു ശബ്ദം വരേണ്ടത്. ഇപ്രകാരമായിരിക്കണം ദ്വാദിൻ്റെ ശബ്ദം. ഇനി മറദുൻ, ഇവിടെ തൻവീനു ശേഷം ഫ, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. മറദുൻ ഫസാദഹും, ഫസാദഹുമുല്ലാഹു, ഫസാദഹുമുല്ലാഹു മറദ, മറദ. ഇവിടെയും ദ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വലഹും അദാബുൻ അലീമുൻ, വലഹും അദാബ്, വലഹും അദാബ്. അദാബ് എന്നതിലെ ദാലിൻ്റെ ഉച്ചാരണം അസാബ് എന്ന് ഓതിപ്പോവരുത്. അദാബുൻ, അദാബുൻ, അദാബുൻ അലീം. തൻവീനു ശേഷം ഹംസ ഇസ്ഹാർ ഇവിടെ മണിക്കരുത്. അദാബുൻ അലീം, വെളിവാക്കണം. അദാബുൻ അലീം, തൻവീനും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അലീമും ബിമ കൂട്ടി ഒതുകയാണെങ്കിൽ തൻവീനു ശേഷം ബ ഇഖ്ലാബ്, തൻവീനു ശേഷം ബ എന്ന അക്ഷരം വന്നാൽ തൻവീനോ നൂനുസാക്കിനക്കോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, ആ തൻവീനിനെ മീമാക്കി മാറ്റണം. അലീമും ബിമ, അലീമും ബിമ കാനു യക്സിബൂൻ, യക് ക കി കു എക്, ആ ഒരു ശബ്ദം വേണം. യക് യക്സിബൂൻ, യക്സിബൂൻ. അതുപോലെ തന്നെ യക്സിബൂൻ അല്ല യക്സിബൂൻ, ദാല് ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ്ദായതുൽ സുക്കൂൻ. അടുത്ത ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്, വഇദാ വഇസാ അല്ല വഇദാ ഖീല ലഹും ഖാഫ്, ഖീല ലഹും ലാ തുഫ്സിദു, ലാ തുഫ്സിദു ഫിൽ അർദ്, ഫിൽ അർദ് എന്ന് ഓതരുത്, ഫിൽ അർദ് അല്ല ഫിൽ അർദ്, ഫിൽ അർദ്. ദ്വാദ്, ദ്വാദ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെവി ലെറ്ററാണ് അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. ഫിൽ അർദ്, ഫിൽ അർദ്. ഖാലു ഇന്നമാ, ഖാലു ഇന്നമാ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ഇന്നമാ, ഇങ്ങനെ ഇന്നമ നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഇന്നമാ നഹ്നു, നഹ്നു ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. നഹ്നു, നഹ്നു അല്ല, ഇന്നമാ നഹ്നു ഓതരുത്. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഇവിടെ മുസ്ലിഹൂൻ എന്ന പദത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വാദ് ഹ ഈ രണ്ടക്ഷരങ്ങൾ, പ്രത്യേകിച്ചും സ്വാദിൻ്റെ ഉച്ചാരണം. ഇവിടേക്ക് പലപ്പോഴും, പലപ്പോഴും എന്നല്ല, അധികവും ഓതിപ്പോകുന്നത് മുസ്ലിഹൂൻ എന്ന് തന്നെയാണ്, അഥവാ സ്വാദല്ല, സ്വാദിന് പകരം സീനായിട്ട്. അത് ശ്രദ്ധിക്കണം. മുസ്ലിഹൂൻ, സ്വാ സൈ സു എസ്. പ്രത്യേകം ഇതൊക്കെ ഉച്ചരിക്കാനും കൃത്യമായിട്ട് വായിക്കാനൊക്കെ അറിയുന്ന ആളുകളിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കേണ്ട അക്ഷരങ്ങളാണ് ഇതൊക്കെ. മുസ്ലിഹൂൻ, സാ സൈ സു എസ്, മുസ്ലിഹൂൻ, മുസ്ലിഹൂൻ. ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, മുസ്ലിഹൂൻ. ഇനി അടുത്തായത് അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ,
അലാ ഇന്നഹും, ഇവിടെയും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ് ഇന്നഹും. നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. ഹുമുൽ മുഫ്സിദൂൻ, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. മുഫ്സിദൂന വലാകില്ല, സാക്കിന നൂന്ന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ ലാമിലേക്ക് ഗുന്ന ചെയ്യാതെ മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വലാകില്ല വലാകില്ല യഷ്ഉറൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, യഷ്ഉറൂൻ എന്നല്ല. യഷ്ഉറൂൻ വലാകില്ല യഷ്ഉറൂൻ, ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഈ അവസാനത്തിലൊക്കെ നീട്ടൽ മദ് ആയിരത്തിൽ സുക്കൂനാണ്. അതെന്താണ്? നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട് എല്ലാത്തിൻ്റെ അവസാനങ്ങളിലും അത് തന്നെയാണ് അധികവും വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 10, 11, 12 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലും വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസാർ 29-ന്റെ പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 45-ാമത്തെ ആയത്തു മുതൽ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കും.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 49-ാം വചനത്തിൻ്റെ ഏതാനും ഭാഗമാണ് ഇന്ന് നാം ഹൃദയസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വ്യത്യസ്ത ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ 1 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്തു യൂനുസ് 1-ാം വചനം മുതൽ 20-ാം വചനം വരെയുമാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
5: അഊദു ബില്ലാഹി മിനശ്ശൈ